0: ഒപ്പം.
1: ഒരിക്കൽ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് പരാതി പറഞ്ഞ ഒരു ശിഷ്യന് ഒരു ഗ്ലാസ് വെള്ളവും ഒരു പിടി ഉപ്പും നൽകി. ആ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ച ശിഷ്യൻ അതിന്റെ കയ്പ് കാരണം മുഖം ചൊളിച്ചു. തൊട്ടടുത്ത ദിവസം ഗുരു അവനെ കൂട്ടി മനോഹരമായ ഒരു തടാക കരയിൽ പോയി. ഒരുപിടി ഉപ്പ് ആ തടാകത്തിലേക്ക് ഇടാൻ പറഞ്ഞു. എന്നിട്ട് അതിലെ വെള്ളം കുടിച്ച ശേഷം രുചി എങ്ങനെയുണ്ടോ ചോദിച്ചപ്പോൾ ഒട്ടും കയ്പില്ലെന്നും നല്ല മധുരമുള്ള വെള്ളമാണെന്നും ശിഷ്യൻ പറഞ്ഞു. അപ്പോൾ ഗുരു പുഞ്ചിരിയോടെ പറഞ്ഞു, ജീവിതത്തിലെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഈ ഉപ്പ് പോലെയാണ്. അതിന്റെ അളവ് എപ്പോഴും ഒന്നായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ഒരു ചെറിയ ഗ്ലാസ് പോലെയുള്ള മനസ്സോടെ സമീപിച്ചാൽ ജീവിതം കയ്പുളവാകും. നേരെ മറിച്ച് ഒരു തടാകം പോലെ മനസ്സിനെ വിശാലമാക്കിയാൽ ഒരു പ്രശ്നങ്ങൾക്കും നമ്മെ തളർത്താൻ കഴിയില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 2, കൊല്ലവർഷം 1201, മിഥുനം 18, വ്യാഴാഴ്ച.

0: മോർണിംഗ് ബോജോ.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം. വെൽക്കം ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് സ്വന്തം ഫോൺ കൈപ്പിടിച്ചുകൊണ്ട് അയ്യോ എൻ്റെ മൊബൈൽ ഫോൺ എവിടെ പോയി എന്ന് വീട് മുഴുവൻ തമ്മുന്ന ആൾക്കാരാണോ നിങ്ങൾ? അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിലേക്ക് പോയിട്ട് അവിടെ എത്തുമ്പോൾ ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ആലോചിക്കുന്നവരാണോ? അതും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളെ പെട്ടെന്ന് കാണുന്ന സമയത്തുണ്ടല്ലോ, അവരുടെ പേര് ഓർമ്മ വരാതെ വല്ലാണ്ടാവുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ? ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ രാവിലെ തന്നെ പറയുന്നത് എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അതിനൊരു റീസൺ ഉണ്ട്. ഇന്ന് ജൂലൈ 2nd ആണ്. ഇന്നത്തെ ദിവസത്തിന് രസകരമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് നാഷണൽ ഐ ഫോർഗോട്ട് ഡേ ആണ്. യെസ്, എല്ലാം മറന്നു പോകുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയ മറവികൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു നാഷണൽ ഐ ഫോർഗോട്ട് ഡേ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറന്നു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ അതെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഒന്ന് ചിരിച്ചു തള്ളാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണ് എന്നാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ബർത്ത്ഡേ വിഷയാനായിട്ട് മറന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി മറന്നിട്ടുണ്ടാകാം, അതുമല്ലെങ്കിൽ വീട്ടിൽ അമ്മ പറഞ്ഞ് ഏൽപ്പിച്ച എന്തെങ്കിലും സാധനം കടയിൽ നിന്ന് വാങ്ങാനായിട്ട് മറന്നിട്ടുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു ചെറിയ സോറി പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ കൂടിയുള്ള ഒരു ബെസ്റ്റ് ചാൻസ് ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചു ലൈഫിലെ എല്ലാം കൂടി മൈൻഡിൽ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഫോണിൽ അലാറം വെച്ചും റിമൈൻഡറുകൾ സെറ്റ് ചെയ്തും ഒക്കെ നമ്മൾ കാര്യങ്ങൾ മാക്സിമം ഓർത്ത് എടുക്കാറുണ്ട്. എങ്കിലും ചിലതൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പെട്ടെന്ന് ഔട്ടായിട്ട് പോകാറുണ്ട്. അത് സാറിയില്ല. ഇന്ന് നിങ്ങളങ്ങനെ മറന്നു പോയിട്ടുള്ള ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ആ ഒരു കാര്യം മറന്നുപോയി, ഒന്ന് ക്ഷമിക്കണം കേട്ടോ എന്ന് സ്നേഹത്തോട് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഒന്നുകൂടി സ്ട്രോങ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ മാസമൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ജൂലൈ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ദിവസം കൂടിയാണ് ഇന്ന്. സോ പുതിയ മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ വളരെ ഫ്രഷായിട്ടും എനർജറ്റിക് ആയിട്ടും ഈ ഒരു ദിവസത്തെ നമുക്ക് വെൽക്കം ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി മേഘം. ആൻഡ് യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക.

0: മകൾ.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
7: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
4: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.

അങ്ങനെ രതീഷ് വേഗ കമ്പോസ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഗാലറിയിലെ ആരവങ്ങളും വല്ലാത്തൊരു എക്സൈറ്റ്മെന്റും ഒക്കെയാണല്ലേ. നമ്മുടെ ഫേവറേറ്റ് ടീം ഒരു കിടിലൻ ഗോൾ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്രിക്കറ്റിലൊരു മാസീവ് സിക്സർ നേടുമ്പോഴോ നമുക്ക് കിട്ടുന്ന ആ ഒരു ത്രില്ല് വളരെ വലുതാണ്. എന്നാൽ നേരിട്ട് പോയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു എനർജി ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിലേക്ക് ലൈവായിട്ട് എത്തിക്കുന്ന വെറും ഒരു ഗെയിം എന്നതിനപ്പുറം സ്പോർട്സിനെ ഒരു വലിയ ഇമോഷനാക്കി മാറ്റുന്നതിൽ ചില ആളുകൾക്ക് വലിയൊരു റോള് തന്നെയുണ്ട് എന്ന് തന്നെ പറയാം. ഗ്രൗണ്ടിലെ ആവേശം അതിൻ്റെ പവർ ഒട്ടും ചോരാതെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ മീഡിയ പ്രൊഫഷണലുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇന്ന് July 2 വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ ആയിട്ടാണ് ഗ്ലോബൽ ലെവലിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. 1924 ഇന്റർനാഷണൽ സ്പോർട്സ് പ്രസ് അസോസിയേഷൻ ഒഫീഷ്യലായിട്ട് ഫോം ചെയ്തതിൻ്റെ ആനിവേഴ്സറി ആയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ മെയിൻ ആയിട്ടും ഒബ്സർവ് ചെയ്യുന്നത്. വെറുതെ സ്കോർ ബോർഡ് നോക്കി റിസൾട്ട് പറയുക എന്നതിനേക്കാൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഓരോ സ്പോർട്സ് റിപ്പോർട്ടറും ഡെയിലി ഫേസ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. മഴയാണെങ്കിലും കടുത്ത വെയിലാണെങ്കിലും യാതൊരു കോംപ്രമൈസും ഇല്ലാതെ കറക്റ്റ് ടൈമിൽ ന്യൂസ് ഡെലിവറി ചെയ്യാനായിട്ട് ഇവരെടുക്കുന്ന ഹാർഡ് വർക്ക് വളരെ വലുത് തന്നെയാണ്. പലപ്പോഴും പ്ലെയേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ വലിയ സ്റ്റാർസ് ആയിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ മാത്രം നമ്മൾ സ്റ്റാർസ് ആയിട്ട് കാണുന്ന സമയത്ത് അവരുടെ സക്സസ് സ്റ്റോറീസ് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ ഒരു റിപ്പോർട്ടേഴ്സിനെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. കോടിക്കണക്കിന് വരുന്ന സ്പോർട്സ് ഫാൻസിന് വേണ്ടി എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുന്ന ഇവരുടെ ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. സോ കളി മൈതാനങ്ങളിലെ ആവേശം നമ്മുടെ നെഞ്ചിലേക്ക് പകർന്നു തരുന്ന ലോകത്തിലെ എല്ലാ സ്പോർട്സ് മാധ്യമ പ്രവർത്തകർക്കും ഹാപ്പി വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ വിഷ് ചെയ്യാനു കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് റിലീസ് ആയിട്ടില്ല എങ്കിലും ചില സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ സെവൻസ് എന്ന സിനിമയിലെ ഒരു പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃനാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരകാ എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎസ്എ ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. യുഎസ്എ 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 നഷ്ടത്തിൽ 189 നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ചോക്ലേറ്റ് എന്ന മൂവിയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ മോർണിംഗ് മോജോയിലൂടെ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. യാത്രകൾ എപ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ട്രെയിൻ ജേർണീസ് അല്ലേ. പക്ഷെ നമ്മൾ പോകേണ്ട ട്രെയിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിനൊരു ചെറിയ സൊല്യൂഷൻ എന്ന രീതിയിൽ ഇന്ത്യൻ റെയിൽവേസ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ ഒരു ആൻഡ്രോയിഡ് ആപ്പിന്റെ പേര് എന്ന് പറയുന്നത് പഞ്ച്വാലിറ്റി BSA എന്നാണ് കേട്ടോ. അതായത് ട്രെയിൻ ടൈമിങ്സിനും സർവീസുകളിൽ വരുന്ന ഡിലേയും ഒക്കെ അപ്പപ്പം തന്നെ റിയൽ ടൈമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ടാണ് ഈ ഒരു ആപ്പ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ വിജയവാഡ ഡിവിഷനാണ് ഈ ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നേരത്തെ ട്രെയിൻ വിവരങ്ങൾ അറിയാനായിട്ട് ഈ ഒരു ഉദ്യോഗസ്ഥർ ഡെസ്ക്ടോപ്പ് സിസ്റ്റംസിനെയായിരുന്നു മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പുതിയ ആപ്പ് വന്നതോടുകൂടി 15 മിനിറ്റിൽ കൂടുതൽ വരുന്ന ട്രെയിൻ ഡിലേസ് അവയുടെ മൂവ്മെന്റും വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വളരെ ഈസി ആയിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി. മാത്രമല്ല റെയിൽവേ ഓഫീസർ

ബസിനും കൺട്രോളർമാർക്കും എവിടെയിരുന്നും ട്രെയിൻ സർവീസസ് യാതൊരു തടസ്സവുമില്ലാതെ മോണിറ്റർ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. പഴയ ICMS വെബ് പോർട്ടൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന മൾട്ടിപ്പിൾ സ്ക്രീൻസ് ചെക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും എപ്പോഴും OTP നൽകി ലോഗിൻ ചെയ്യേണ്ട പ്രശ്നങ്ങളും ഒക്കെ ഈ പുതിയ ആപ്പിലൂടെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആകും എന്നുള്ളതാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സിസ്റ്റം വഴി നമ്മുടെ ട്രെയിൻ ജേർണീസ് കുറച്ചുകൂടി പഞ്ച്വൽ ആയിരിക്കും എന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി വാഴ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோல் இனி எஜுகேஷனுமായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കൊച്ചി സിപ്പറ്റിൽ കുസാറ്റിന്റെ അംഗീകാരത്തോടു കൂടിയിട്ടുള്ള എം എസ് സി പോളിമർ സയൻസ്, എം എസ് സി ബയോ പോളിമർ സയൻസ് എന്നീ പി ജി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. കെമിസ്ട്രി ബിരുദം അല്ലെങ്കിൽ ഡിഗ്രിയിലെ കെമിസ്ട്രി ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ജൂലൈ 6 മുമ്പ് അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കൊച്ചി സിപ്പറ്റിൽ എത്തിച്ചേരണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്: 7559007974. നമ്പർ ഒന്നുകൂടി പറയാം: 7559007974. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 2 ആയിരിക്കാണ്. വേഷം എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Nellore Joli Swapnamano, Engil Neda, Mikacha Career. 10th plus 2 degree kazhinjavarkku, Nursing Assistant, Hospital Administration, Human Resource Management, Digital Marketing Executive, Professional Accounting, Front Office Management, Cosmetology thudangiya short term courses. Revox Professional Academy, Rafa Aroma Hospital, Kottarakkara.
3: Aadimasam varavai. റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: മോർണിംഗ് ഹോജോ.
8: ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് https://duk.az.in/postgraduate-diploma-in-cybersecurity-. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, https://duk.az.in/postgraduate-diploma-in-cybersecurity-. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവ് വിളിക്കുക ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം, ഫ്രം ദ മൂവി ഡയമണ്ട് നെക്ലേസ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
3: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

യെസ് എങ്ങനെ സാഹസം എന്ന മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസറിക്കാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നാസറിക്കായി ഒരു മോർണിംഗ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇക്ക സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാണ് കേട്ടോ. അപ്പോൾ നാസറിക്ക മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിതയാത്രയിൽ എത്രയോ മുഖങ്ങൾ കണ്ടുമുട്ടുന്നു, എല്ലാവരും പ്രിയപ്പെട്ടവരാകാറില്ല, എന്നാൽ ചിലരുണ്ട് ജന്മങ്ങൾക്കപ്പുറമുള്ള ഏതോ ബന്ധത്തിന്റെ നൂലിഴയാൽ കോർക്കപ്പെട്ടവർ. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ നമ്മുടെ ആരൊക്കെ ായി മാറുന്നു. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോർണിംഗ് മെസ്സേജ് ആണ് നമുക്ക് നാസറിക്ക അയച്ചു തന്നിരിക്കുന്നത്. ഇക്ക പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ജീവിതയാത്രയിൽ, അതായത് ഈ ഒരു ലൈഫ് ജേർണിയിൽ, നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാറുണ്ട് അല്ലേ. കണ്ടുമുട്ടുന്ന എല്ലാവരും നമ്മുടെ ഹൃദയത്തോട് അടുക്കണമെന്നില്ല, എല്ലാവരും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാവണം എന്നില്ല, എന്നാൽ ചില പ്രത്യേക മനുഷ്യരുണ്ട്, ജന്മങ്ങൾക്കപ്പുറമുള്ള ഏതോ ഒരു ഡീപ്പ് കണക്ഷൻ ഉള്ളതുപോലെ തോന്നുന്ന ചില ആൾക്കാരല്ലേ. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ നമ്മുടെ ജീവിതത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരൊക്കെയായി മാറാറുണ്ട്. അങ്ങനെ ആരൊക്കെയായി മാറിയിട്ടുള്ള ആൾക്കാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ലൈഫ് ലോങ് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ നാസറക്കും ഇക്കയുടെ ഫാമിലിക്കും നല്ലൊരു അടിപൊളി തേഴ്സ്ഡേ വിഷയമാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏടനാണ്, ഫ്രം ഐനിക്കോട്. ഒരുപാട് പേരുടെ ആഗ്രഹം സഫലമാകാൻ ചില സഹനങ്ങൾ നാം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം, പക്ഷേ ഒരുപാട് പേരുടെ പുഞ്ചിരി കാണുമ്പോൾ സഹനങ്ങൾ സന്തോഷങ്ങളായി മാറും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലേഷ് ചേട്ടൻ ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചില സഹനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരാറുണ്ടല്ലേ. ഒരു പക്ഷേ ആ ഒരു സമയത്ത് നമുക്കത് വലിയൊരു സ്ട്രഗിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, പക്ഷെ നമ്മൾ കാരണം ഒരുപാട് പേരുടെ ഫേസിൽ ആ ഒരു പുഞ്ചിരി കാണുന്ന സമയത്ത്, അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന കാണുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ആ ഒരു സഹനങ്ങളെല്ലാം പിന്നീട് വലിയൊരു സന്തോഷമായിട്ട്, പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചെത്തുന്ന ഒന്നാണ് എന്നുള്ളതാണ് സുലേഷ് ചേട്ടൻ ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജിലൂടെ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച സുലേഷ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള തേഴ്സ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. പവിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

ജില്ല ഇന്ന് മൂവിയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ മോർണിംഗ് മെർജോയിലൂടെ കേട്ടത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മെർജോയിൽ. നമുക്ക് വാട്സാപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ജീവിതം ഒരു മനോഹരമായിട്ടുള്ള യാത്രയാണ്. ഇവിടെ പഠിക്കാനായിട്ട് പാഠങ്ങൾ ഉണ്ടാകും, പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, എല്ലാറ്റിനും ഉപരിയായി ആഘോഷമാക്കാനുള്ള ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടാകും. ആസ്ട്രേലിയ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മോർണിംഗ് മെസ്സേജ് നമുക്ക് രേവതി ചേച്ചി അയച്ചു തന്നിരിക്കുന്നത്. പറഞ്ഞത് എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു ജേണിയാണ്. ഈ ഒരു ജേണിയിൽ സങ്കടങ്ങൾ ഉണ്ടാകും, സന്തോഷങ്ങൾ ഉണ്ടാകും, സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ ശരിക്കും ആഘോഷമാക്കി നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്, സമാധാനമാണ്. സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് ലൈഫിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിലും ചുറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സമാധാനമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഉള്ള ലൈഫ് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഒപ്പം തന്നെ മെസ്സേജ് അയച്ച രേവതി ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കാനും കേട്ടോ.

മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവനൂർ നിന്നും മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM. പ്രകൃതി പോലെ മനോഹരമായ ഈ പുലർ വേളയിൽ ഹൃദയത്തിൽ നിന്നും ഒത്തിരി സ്നേഹത്തോടുകൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നു നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകളും നന്മകളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മുഹമ്മദിക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ മെസ്സേജ് അയച്ച മുഹമ്മദിക്കും ഒരുപാട് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ദിവസമായിരിക്കട്ടെ. ഒപ്പം തന്നെ മുഹമ്മദിക്കയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ഗുഡ് ഡേ കൂടി വിഷയമാണ്. മാത്രമല്ല, ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന, സെലിബ്രേഷൻസിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള തേഴ്സ്ഡേ ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ധനാമ്പൾ 0474291909047419190. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. കളംകാവൽ ഇന്ന് മൂവിയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മൂജലുടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: ആശ്രയ FM90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 1 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ് കേട്ടോ. വാക്ക് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളിൽ വാശി കടന്നുകൂടിയാൽ തോൽക്കുന്നത് പ്രശ്നങ്ങളല്ല, മറിച്ച് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. ജീവിതത്തിൽ വാശി ഒഴിവാക്കി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. സ്നേഹപൂർവ്വം പ്രഭാതം, ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മോർണിംഗ് മെസ്സേജ് നമുക്ക് ജിജി ചേച്ചി അയച്ചു തന്നിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വെറും ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടോക്കിലൂടെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പലപ്പോഴും നമ്മുടെ ഈഗോ അല്ലെങ്കിൽ വാശി കാരണം നമ്മൾ വഷളാക്കാറുണ്ട്. അങ്ങനെ വാശി പിടിച്ച് നമ്മൾ ജയിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ തോറ്റുപോകുന്നത് നമ്മുടെ പ്രശ്നങ്ങളല്ല, മറിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് നല്ലധികം റിലേഷൻഷിപ്പുകളാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വെറുതെ ഇങ്ങനെ വാശി പിടിച്ച് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ ഈഗോ മാറ്റി നിർത്തി റിലേഷൻഷിപ്പുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എന്തായാലും മെസ്സേജ് അയച്ച ജിജി ചേച്ചിക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ഹാപ്പി ആയിട്ടുള്ള തേഴ്സ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഹായ് അനാമിക കുട്ടി, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും ഗീത ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേടനാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം നേരുന്നു. ഹാപ്പി വ്യാഴാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. പ്രശ്നങ്ങൾ മഴയായി പെയ്യുമ്പോൾ നമ്മളൊരു കുടയായി മാറി പലർക്കു വേണ്ടി നനയാറുണ്ട് ജീവിതത്തിൽ. അവസാനമേ നമ്മൾ അറിയൂ മഴ തോരുന്ന നേരം എന്നും നനഞ്ഞ കുടയുടെ സ്ഥാനം വീടിന് പുറത്താണെന്ന്. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജാണ് നമുക്ക് മണികണ്ഠൻ ചേട്ടൻ അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ദീപശേഷിയാണ്. മനസ്സിലാക്കാൻ കഴിയാത്തത് മനുഷ്യന്റെ മനസ്സാണ്. ചിലർ നമ്മളെ അത്ഭുതപ്പെടുത്തും, ചിലർ നമ്മൾക്ക് കൂട്ടാവും, ചിലർ വിട്ടുപോകും. ഒത്തിരി സ്നേഹത്തോടുകൂടി ശുഭദിനം. ആസ്ട്രേലിയ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി തേഴ്സ്ഡേ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ദീപശേഷിയുടെ ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നത്. ദീപശേഷി സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാനോ കേട്ടോ. അപ്പം എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ദീപശേഷിക്കും അതുപോലെ തന്നെ മണികണ്ഠൻ ചേട്ടനും മനോജ് ചേട്ടനും ഗീത ചേച്ചിക്കും കൂടാതെ ജിജി ചേച്ചിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു അടിപൊളി തേഴ്സ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി റിഥം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
9: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
6: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
7: മോർണിംഗ് ബോജോ.
8: നമ്മൾ മൈൻഡിൽ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരക്ഷരം പോലും മിണ്ടാതെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വന്നിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഭാവിയിൽ സത്യമാകാൻ പോവുകയാണ് കേട്ടോ. പറഞ്ഞു വരുന്നത് നമ്മുടെ തോട്ട്സിനെ നേരിട്ട് ടെക്സ്റ്റാക്കി മാറ്റാൻ കഴിയുന്ന പുതിയൊരു AI ടെക്നോളജിയുമായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ മെറ്റ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലച്ചോറിൽ സർജറി ചെയ്തോ ചിപ്സ് വെച്ചോ ഒന്നുമല്ല ഇത് വർക്ക് ചെയ്യുന്നത്. യാതൊരുവിധ സർജറീസും ഇല്ലാതെ തന്നെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ റിയൽ ടൈമായിട്ട് അക്ഷരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഈ ഒരു സംവിധാനമാണ് ഇത് റിലീസായിരിക്കുന്നത് കേട്ടോ. മോഡൽ റിലീസ് ആയിട്ടുണ്ട്. ബ്രെയിൻ 2 Text to V2 എന്നാണ് മെറ്റ ഈ ഒരു പുത്തൻ സാങ്കേതിക വിദ്യയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസ്തിഷ്കാഘാതമോ അല്ലെങ്കിൽ പക്ഷാഘാതമോ ഒക്കെ വന്ന് കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് ൾക്ക് ഇതൊരു വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. സർജറി ഇല്ലാതെയുള്ള പഴയ ടെക്നോളജീസിന് വെറും 8% ആക്യുറസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു പുതിയ സിസ്റ്റത്തിന് 61% ശരാശരി ആക്യുറസി ഉണ്ടെന്നാണ് മെറ്റ അവകാശപ്പെടുന്നത്. ഈ ഒരു ഫീൽഡിൽ കൂടുതൽ സ്റ്റഡീസ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ ട്രെയിനിങ് കോഡ്സ് എല്ലാം പബ്ലിക്കായിട്ട് അവൈലബിൾ ആക്കാനായിട്ടും മെറ്റ തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് മെറ്റയുടെ ഡിജിറ്റൽ ബ്രെയിൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കിഡിലൻ ഗവേഷണം നടക്കുന്നത് കേട്ടോ. എന്തായാലും ടെക്നോളജി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് മാറുന്ന സമയത്ത് ഇനിയും എന്തൊക്കെ AI അത്ഭുതങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ട് അറിയാനായിട്ടുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ 22 ആയിരിക്കാണ്. ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയിൽ

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
5: Morning Mojo.
6: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 36 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നമ്മുടെ ഈ നീലഗ്രഹത്തിലെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എന്തൊക്കെ വണ്ടേഴ്സ് ആണ് ഒളിഞ്ഞിരിപ്പുള്ളത് എന്ന് നമുക്കിപ്പോഴും കംപ്ലീറ്റ് ആയിട്ടും അറിയില്ല അല്ലെ. ശാസ്ത്ര ലോകത്തെ ഒന്നാകെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു അടിപൊളി കണ്ടുപിടുത്തമാണ് ഇപ്പോൾ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ബ്രസീലിയൻ കോസ്റ്റിനോട് ചേർന്നുള്ള കടലിൽ നടന്നിട്ടുള്ള ഒരു ബയോളജിക്കൽ എക്സ്പ്ലോറേഷനിൽ വെറും 2 കൊണ്ടാണ് 31 പുതിയ തരം മറൈൻ സ്പീഷീസിനെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ദ സ്ക്വിഡ് എന്ന പേരുള്ള ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്താണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു പുത്തൻ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, ജീവികളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പുതിയ സമുദ്രവാസികളുടെ കൂട്ടത്തിൽ വളരെ സ്പീഡിൽ മൂവ് ചെയ്തിട്ടുള്ള ഗസാമർ വോംസ്, 9 പുതിയ ജെല്ലി ഫിഷുകൾ, പിന്നെ കോറലിനോടും ജെല്ലി ഫിഷിനോടും ഒക്കെ സിമിലാരിറ്റി ഉള്ള സൈഫോണോഫോസും കോം ജെല്ലീസും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് പറ്റുന്ന അത്രയും വലിയ ജയിന്റ് സിംഗിൾ സെൽ ഓർഗാനിസംസ് വരെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല US, ഓസ്ട്രേലിയ, ബ്രസീൽ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സയന്റിസ്റ്റുകൾ അടങ്ങുന്ന വലിയൊരു ഇന്റർനാഷണൽ ടീമാണ് ഈ ഒരു പര്യവേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ ഇനിയും നമ്മൾ കാണാത്ത എത്രയോ സർപ്രൈസുകൾ നമ്മളെ കാത്ത് ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും അല്ലെ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 38 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി മല്ലു സിംഗ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ് എങ്ങനെ സുമതി വളവ് എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ് നമ്മുടെ ഇന്നത്തെ 3 മണിക്കൂർ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന്. യെസ്, നാഷണൽ ഐ ഫോർഗോട്ട് ഡേ ആണ്. ഷോയുടെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലൈഫിൽ എന്തെങ്കിലും ഒക്കെ മറന്നു പോകുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മുൻപ് മറന്നു പോയിട്ടുള്ള ആ ഒരു ചെറിയ കാര്യങ്ങളെയൊക്കെ ഓർത്തെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് മാറ്റിവെക്കാം. ആൻഡ് പുതിയ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന്. വരും ദിവസങ്ങളും വരും മാസങ്ങളും എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പൂലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അനസ് എന്നാണ്.
0: അനസേ, വീടടുത്ത് തന്നെയാണ്?
1: അതെ, എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്.
0: തൊട്ടടുത്താണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനുണ്ട്, പിന്നെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നു.
0: അനിയനൊക്കെ എന്താ ചെയ്യുന്നത്?
1: അനിയൻ പഠിക്കുകയാണ്, പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്.
0: പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ലൈഫിൽ ഒരു വലിയ കടമ്പ് കടക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ചേട്ടന്റെ ഉപദേശം എന്താണ്?
1: അവൻ അങ്ങനൊന്നും ഇല്ല, നന്നായിട്ട് പഠിച്ചങ്ങ് പോയാൽ മതി.
0: ഓക്കെ, ശരി ശരി, അത്ര പ്രശ്നമൊന്നും കൊടുക്കുന്ന ചേട്ടനല്ല. എങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി അല്ലേ?
1: അതെ, എങ്ങനെയൊക്കെ പോകുന്നിടത്തെല്ലാം ജയിച്ചാൽ മതി എന്നേ ഉള്ളൂ, അല്ലാതെ എല്ലായിടത്തും പോയി ഫസ്റ്റ് നേടണമെന്നൊന്നും ഇല്ല.
0: ഓക്കെ, ശരി ശരി, നല്ലൊരു അഡ്വൈസ് ആണ്. ശരി, അപ്പോഴേ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്.
0: ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി എന്തിലേക്ക് പോകണം എന്നുള്ള ഒരു ഡൗട്ടിൽ പകച്ചു നിൽക്കുകയാണോ?
1: അല്ലല്ല, ഞാൻ ബികോം ആയിരുന്നു, എന്നിട്ട് എം കോം എടുക്കണം എന്നുള്ള രീതി നിൽക്കുകയാണ്.
0: ഓക്കെ, അപ്പം ഒരു അക്കൗണ്ടിംഗ് ജീനിയസ് ആണോ?
1: ചെറുതായിട്ട്.
0: എന്റെ ദൈവം, എനിക്ക് വയ്യ. ശരി ശരി, അപ്പൊ എന്തുകൊണ്ട് ബികോം ഒക്കെ ചൂസ് ചെയ്തത്?
1: എനിക്ക് അക്കൗണ്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അത് മാത്രമല്ല എനിക്ക് ബാങ്കിങ് ജോലി ഭയങ്കര ഇഷ്ടമാണ്. അത് എടുക്കണം, അത് ചെയ്യണോ എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. എനിക്ക് കൊച്ചിലോട്ട് ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്.
0: തീർച്ചയായിട്ടും, ബാങ്കിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല അടിപൊളി എന്താണ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡ് ആണ്. അത് മാത്രമല്ല അട്രാക്റ്റീവ് സാലറി ആണ്. പിന്നെ ഈ കാണുന്നത് പോലല്ല, നല്ല പ്രഷറുള്ള സ്ട്രെസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജോബ് ഫീൽഡ് ആണ് ഈ ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ ഇത് ചൂസ് ചെയ്തത്?
1: അത് എനിക്കറിയാം, നല്ല സ്ട്രെസ് ഉള്ളതാണെന്ന് അറിയാം. കാരണം എന്റെ അച്ഛന്റെ അനിയൻ അതാണ് ജോലി ചെയ്യുന്നത്. മേ ബി അത് കണ്ട് കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അതിനോട് ഭയങ്കര അട്രാക്ഷൻ തോന്നിയത് തന്നെ.
0: ഓക്കെ, ശരി ശരി, അപ്പൊ എന്തായാലും ഭാവിയിൽ നല്ല ഒരു ബാങ്കറായി മാറട്ടെ. ഇന്ന് പരിചയപ്പെടൽ സന്തോഷം, നന്നായിട്ട് പഠിക്കണം കേട്ടോ.
1: ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ഡിഗ്രി വിദ്യാർത്ഥിയായ അനസിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് രമണ.
0: ഓക്കെ ചേട്ടാ, വീടടുത്തിനെയാണോ?
1: അല്ല,
0: എവിടെയാണ്?
1: വീട് കായംകുളം.
0: കായംകുളം കാരനാണ്? ഓക്കെ, ഓണാട്ടുകാരന്ന് വരികയാണ്?
1: ഓണാട്ടുകാരൻ.
0: ശരി, അമ്പലത്തിൽ വന്നതാണോ?
1: അമ്പലത്തിൽ വന്നതാണ്.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനുണ്ട്, ഭാര്യയുണ്ട്, മോളുണ്ട്, അമ്മയുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോള് എംകോം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. പിന്നെ എന്റെ ജോലി ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്?
1: ഡ്രൈവറാണ്.
0: വളയം പിടിക്കാൻ തുടങ്ങിയ എത്ര നാളായി?
1: 45 വർഷമായി.
0: ദൈവമേ, 45 വർഷം. ഞാൻ പരിചയപ്പെട്ട ഏറ്റവും പരിചയസമ്പന്നനായ ഡ്രൈവേഴ്സിൽ ഒരാളാണ്.
1: 45 വർഷം ഇങ്ങനെ പോവാണ്.
0: ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഈ ഡ്രൈവിംഗ് മേഖല തെരഞ്ഞെടുത്തത്? ജീവിത മാർഗ്ഗം
1: അന്നത്തെ ആ സാഹചര്യം അനുസരിച്ച് അന്ന് ഇതിന് പോണമെന്ന് വെച്ച് അന്ന് പോയി.
0: അങ്ങനെ ഇറങ്ങിയതാണ്?
1: അങ്ങനെ ഇറങ്ങിയാണ്.
0: അന്നത്തെ കാലത്ത് നമുക്ക് ജോലി വേണം, അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് മേഖലയാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും എളുപ്പം ജോലി കിട്ടാൻ. അതുകൊണ്ട് നമ്മൾ ആ ഒരു മേഖല എടുത്തു.
1: എടുത്ത് ഒരു കുഴപ്പമില്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിച്ചു.
0: എന്ത് ഡ്രൈവറാ? ടാക്സിയാണ്?
1: ടാക്സിയാണ്. ടാക്സി ഓടിക്കുന്നു.
0: ഓട്ടോ ഉണ്ടോ?
1: ഇപ്പൊ ഓട്ടോ വെച്ചിട്ട് ഡിമ്മാണ്, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു.
0: റെയിൽവേ സ്റ്റേഷൻ,
1: ബസ് സ്റ്റാൻഡ്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എടുത്താ
0: കായംകുളത്ത്.
1: കായംകുളത്ത്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഈ കായംകുളത്തെ പറ്റി എന്താ അഭിപ്രായം?
1: കായംകുളത്തെ പറ്റി എന്ത്? ഓണാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് കായംകുളം. ഓച്ചറ, ചിറ്റൂളങ്ങര എല്ലാം അടുത്തുള്ള പ്രദേശമാണ് കായംകുളം. കരുനാഗപ്പള്ളി ഇച്ചിരി ഇങ്ങോട്ട് മാറണം, ഇച്ചിരി നീങ്ങണം. ഇത് കരുനാഗപ്പള്ളി അടുത്താമ കൊണ്ടല്ലേ കരുനാഗപ്പള്ളി ഓണാട്ടുകാരയിലോട്ട് ആയത്. പക്ഷെ നേരത്തെ തൊട്ട് കരുനാഗപ്പള്ളി അതിനകത്തോണ്ട്
0: പറയാൻ കാര്യം, ഞാനൊരു കരുനാഗപ്പള്ളിക്കാരൻ. അതുകൊണ്ട്
1: കുഴപ്പമില്ല, അതും ഓണാട്ടുകാരുടെ ഒരു ഭാഗമാണ്. ഓക്കെ
0: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് കായംകുളം സ്വദേശിയായ രമണ ചേട്ടനെയാണ്. ചേട്ടനോട് അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. വാരെങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Onastraya FM 90, Nadirupum, Natarkupum. Apa nama langgaran deh, nama kita Chandamukhlethi, nama kita Kaayangulam Sudeshi ayah, Ramanan Chetnodu ini deh bertanya pernah untuk ikhana, so Chetnodu korcchu kaharingal kudu chodikiran deh. Apa cerita? Ini 45 wajshang lah itu driving field deh berkini deh pernah jelah. Apa epora gilu barakan awat ane boleh deh lu dah turun deh.
1: Kiri ane boleh banggal onde, anu bihna pertu parayan aku deh lah. Kiri ane boleh banggal onde.
2: Nalal ane boleh parayan betul.
1: Nalal onde, cipta onde, utri onde. Pinnya, engyana pohon, mak nama kita orang budimu. ഒന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് ഓടിച്ചു പോകുന്നുള്ള പഴയ പോലെ ഒന്നും വണ്ടി ഓടിക്കാനൊന്നും നോക്കത്തില്ല. ഇപ്പോഴത്തെ രീതി വെച്ച് ഇച്ചിരൂടെ കഷ്ടപ്പാടാണ്. അതനുസരിച്ച് വണ്ടി ഓടിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇനിയിപ്പോ വേറെ ഏത് മേഖല നോക്കാനാണ്.
2: മനസ്സിലായി. അപ്പോഴേ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞ ഒരുപാട് ആക്സിഡൻസ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പരിചയ സമ്പന്നനായ ഡ്രൈവർ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരു നല്ല ബെസ്റ്റ് ഡ്രൈവർ റോഡിൽ എങ്ങനെയാ പെരുമാറുന്നത്?
1: നമ്മളൊരു പെട്ടെന്നൊരു ആക്സിഡന്റ് കണ്ടാൽ നമ്മളെ കൊണ്ട് പരമാവധി സഹായം ചെയ്യാൻ ഒക്കുന്നിടത്ത് ചെയ്യുക, അല്ലാതെ അവനെ കാണാത്ത രീതി പോയിട്ട് കാര്യമില്ല. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇന്നുവരെ ദൈവം അനുഗ്രഹിച്ച ഒരു അനുഭവം നമുക്കില്ല. എന്നാലും നമ്മൾ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നതാണ്, വലിയ അഹങ്കാരങ്ങളൊന്നും കാണിക്കാതെ വണ്ടി ഓടിച്ച് ജീവിക്കാൻ നോക്കുക എന്നുള്ളത്.
2: പണ്ടൊരു ചേട്ടൻ പറഞ്ഞ എപ്പോഴും ഓർമ്മയുണ്ട്, എത്ര പരിചയ സമ്പത്തുള്ള ഡ്രൈവർ ആണെങ്കിലും പെർഫെക്റ്റ് ഡ്രൈവർ അല്ല, ഏറ്റവും ബെസ്റ്റ് ഡ്രൈവർ അല്ല. എപ്പോഴും ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓരോ ദിവസവും എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും ആ ഒരു അഹങ്കാരം കാണിക്കാതെ റോഡിൽ ഇറങ്ങുമ്പോൾ ആ ഒരു മര്യാദ കീപ്പ് ചെയ്ത് പോകണം അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെടും ചേട്ടാ.
1: ഓക്കെ.
2: എന്നാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കായംകുളം സ്വദേശിയായ രമണൻ ചേട്ടനാണ് കേട്ടോ. ഇതേപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുഖിൽ എത്തുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: എന്റെ പേര് അഭിലാഷ് ദേവരാജ്.
0: അഭിലാഷ് ദേവരാജ്, രണ്ട് പേരാണ്? എന്തുകൊണ്ട് രണ്ട് പേര്?
1: എന്റെ അച്ഛന്റെ പേരാണ് ദേവരാജ്.
0: ഓക്കെ, അച്ഛന്റെ പേര് ദേവരാജ് ആയതുകൊണ്ട് മകന്റെ പേരാണ് അപ്പൊ ചേർത്തിരിക്കുക. ഞാൻ കരുതി വെറൈറ്റി ആയിട്ടൊക്കെ ചിലപ്പോൾ അച്ഛനമാരുടെ പേരൊക്കെ അതാണെന്ന് കരുതി.
1: ഞാൻ പൊതുവെ എന്റെ പേര് പറയുള്ളൂ, അഭിലാഷ് ഡി എന്നേ ഉള്ളൂ. ഞാനിപ്പോ എന്റെ അച്ഛനെ കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണമെന്ന് വെച്ചോണ്ട് ഞാൻ അഭിലാഷ് ദേവരാജൻ എന്ന് പറഞ്ഞതാണ്.
0: ഓ, അടിപൊളി. ശരി ശരി, അപ്പോഴേ വീട് എവിടെയാണ്?
1: ഞാൻ വീട് കൊല്ലം തങ്കശ്ശേരി.
0: തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് അടുത്താണ്?
1: അല്ല, കാവലിന്ന് അഞ്ചലി മുണ്ടിലോട്ട് പോകുന്ന വഴി തൊടിയിൽ വീട് എന്ന് പറയുന്നതാണ് എന്റെ വീട്.
0: ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഇപ്പൊ അമ്മ, പെങ്ങള്, ഞാൻ, എന്റെ വൈഫ്, കുഞ്ഞ്.
0: ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: സുഖമായിട്ട് പോകുന്നു.
0: അടിപൊളി. ശരി, അപ്പൊ ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. കുഞ്ഞിന്റെ പേരൊക്കെ എന്താ?
1: അവന്തിക.
0: അവന്തിക, പെൺകുഞ്ഞ?
1: ഇപ്പൊ മോളാണ്, 5 വയസ്സുണ്ട്, യു കെ ജിയിൽ പഠിക്കുന്നു.
0: ഓക്കെ, ശരി. എന്താ ചെയ്യുന്നത് അപ്പൊ?
1: ഞാൻ എറണാകുളത്ത് എസ്വിക്കൽ ലോജിസ്റ്റിക്സിൽ ഇപ്പോൾ ഗാർഡായിട്ട് വർക്ക് ചെയ്യുകയാണ്.
0: ശരി, ലോജിസ്റ്റിക്സ് കമ്പനിയിലാണ്.
1: ആ, അല്ലോ,
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? എങ്ങനെ പോകും
1: ജോലി? സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ ആയിട്ട്
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പോഴേ, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്?
1: ആഗ്രഹം ഇനി എന്റെ മോളെ നല്ല രീതിയിൽ വളർത്തണം, ഒരു നല്ലൊരു വീട് വെക്കണം. അതൊക്കെയാണ് എന്റെ ഒരു മെയിൻ ആഗ്രഹങ്ങൾ.
0: ഓക്കെ, ഏതൊരു സാധാരണ പെട്ടവന്റെയും ആഗ്രഹം ഇതാണ്, ഒരു നല്ല വീടൊക്കെ വെക്കണം, ജീവിതം സ്മൂത്ത് ആയിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അല്ലേ?
1: എനിക്കിപ്പം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എനിക്കിപ്പോ 49 ഏജ് ആയി, എന്റെ മോള് ഇപ്പൊ 5 വയസ്സേ ആയുള്ളൂ. അതുകൊണ്ട് അവളെ ഒരു നല്ലതൊക്കെ ആക്കണം. അതുവരെ ഞാൻ ദൈവത്തിന്റെ കാരണത്തിൽ നല്ല രീതിയിൽ ഇരിക്കണം. ഒരു അസുഖങ്ങളും ഒന്നും വരാതെ നല്ല രീതിയിൽ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, ഒന്നും ഉണ്ടാവില്ല, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു 150 വർഷം ജീവിക്കട്ടെ അങ്ങനെ.
1: അത്രയൊന്നും വേണ്ട, ഏകദേശം എന്റെ മോളെ കാര്യങ്ങളൊക്കെ ആവുന്നിടം വരെ മതി.
0: അപ്പൊ എന്തായാലും മകളോട് അത്രയേറെ സ്നേഹമുള്ളൊരു പിതാവാണ്.
1: അയ്യോ, എന്റെ മോക്കും അത് തന്നെ, അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി തങ്കശ്ശേരി സ്വദേശിയായ അഭിലാഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഈ 49 വയസ്സിൽ ചേട്ടൻ ലൈഫിലൂടെ നേടിയെടുത്ത ഏറ്റവും വലിയ ലെസൺ എന്തായിരിക്കും?
1: കടം എന്ന് പറഞ്ഞാൽ നേർവഴിക്ക് കള്ളവും ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം.
0: തീർച്ചയായിട്ടും ഈ ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡെയിലി നമ്മൾ ഓരോ മനുഷ്യരെ കാണുന്നുണ്ട്. ഈ ഒരുപാട് കള്ളങ്ങൾ ചെയ്യുന്ന, ഒരുപാട് തെറ്റുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് പലരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു കോംപ്ലക്സ് ആയ ലൈഫിൽ സത്യസന്ധമായിട്ട് കള്ളമൊന്നും കാണിക്കാതെ നേർവഴിക്ക് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ലൈഫിലൂടെ 49 വർഷത്തെ ലൈഫിലൂടെ നേടിയെടുത്ത ഒരു പാഠം എന്ന് പറയുന്നത്. അല്ലെ,
1: പാഠം എന്ന് പറയുന്നത് ആണ്. പക്ഷെ എനിക്ക് ഒരു വലിയ ആക്സിഡന്റ് പറ്റി. കയ്യിലും കാലിലും മൊത്തം സ്റ്റീലാണ്. രണ്ട് കയ്യിലും റൈറ്റ് ലെഗിലും എനിക്ക് സ്റ്റീലാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഇതും ഇല്ലാതെ.
0: അപ്പോഴേ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വണ്ടിയിൽ?
1: ആ, ഞാൻ ബൈക്കിലായിരുന്നു. ടോറസ് വന്ന് ഇടിച്ച് തെറിപ്പിച്ചത്. 22 ദിവസത്തോളം ഞാൻ കോമ സ്റ്റേജിലായിരുന്നു. ഡോക്ടേഴ്സ് ഒക്കെ എഴുതി വെച്ചത് കിട്ടത്തില്ലെന്ന്. കണ്ണു തുറന്ന സംസാരിച്ച ഓക്കെ എന്ന് പറഞ്ഞ എന്തോ ദൈവത്തിന്റെ സഹായം മാത്രമല്ല, എന്റെ സിസ്റ്ററിന്റെ മോള് അവിടെ ഏതൊരു അമ്പലത്തിൽ ചെന്ന പ്രാർത്ഥിക്കുന്ന എന്റെ മാമനെ ഈ തരണെന്ന് പറഞ്ഞു.
0: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മുടെ ക്ലോസ് ആയിട്ടാണ്. എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളോട് ആരൊക്കെ നിൽക്കുന്നു പറഞ്ഞാലും നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ആദ്യത്തെ ആൾക്കാർ. അല്ലേ?
1: അതെ അതെ, അതെയാണ്. എന്തൊരു ദുർഘട പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം താരതമ്യപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നവനായി.
0: ആഗ്രഹം പോലെ മകളൊക്കെ നല്ല നിലയിലെത്തി അത് കാണാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും
0: നമ്മളിങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് തങ്കശ്ശേരി സ്വദേശിയായ അഭിലാഷ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലാക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ടൈം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളുടെ ഒരു വലിയ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ടുകൾ ആസ്വദിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919 0 0474 2919 0. ഇനിയിപ്പോൾ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490 0 9526490 0. ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ആദ്യം കാസറ്റ് കഫേയിലൂടെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
6: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
8: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
9: ബിലോ 999.
10: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, എങ്ങനെ ദുരന്തർ എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പറഞ്ഞോ, പിന്നെന്താ കേൾക്കാനായിട്ടില്ല ഞാനിവിടെ ഇരിക്കുന്നേ.
1: കാട്ടിലെ കുറുക്കന്റെ കല്യാണം എന്ന് പറഞ്ഞ അവസ്ഥയാ മോളെ.
0: ഓക്കെ, കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചായിരുന്നു പാട്ട് പാടി തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചത് ഓർത്തിട്ട് പാട്ട് പാടിയതായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, ആ ഒരു അവസ്ഥയാണല്ലേ.
1: നല്ല വെയിൽ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കാറ്റൻ മഴ വരുന്നുണ്ട്.
0: മഴ വരുന്നുണ്ട്. അപ്പൊ രണ്ടും ഇങ്ങനെ മിക്സ് ആയിട്ട് നിന്നോണ്ടിരിക്കുവാണല്ലേ. രണ്ടും ഇങ്ങനെ മിക്സ് ആയിട്ട് നിക്കുവാണ്. പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
1: പിള്ളേർ സുഖമായിട്ടിരിക്കുന്നു. കഴിക്കാൻ സമയമായില്ല. 12:20 ആവുന്നതേ ഉള്ളൂ. 12:45 കഴിക്കുന്നത്.
0: കഴിക്കുന്ന ടൈം അല്ലേ.
1: ഇന്ന് മക്കൾക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഉറങ്ങുന്നതിന് മുമ്പ്
0: പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. ഓക്കെ, നീ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: മോളെ, ഇരു ഹൃദയങ്ങൾ ഒന്നായി വീശി നമുക്ക് സ്വന്തം എന്നുള്ള പാട്ട് വെച്ചേ.
0: ഈ ഒരു പാട്ട് രണ്ടുപേര് പാടുന്നോ? ഈ ഒരു പാട്ട് രണ്ടുപേര് പാടുന്നോ? ഇല്ല, ഇത്തവണ എന്നെ പറ്റിച്ചു അല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ മക്കൾക്കും പിന്നെ നമ്മുടെ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ മനസ്സിനും.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരാട്ടോ.
1: ശ്രീകുട്ടമോനുണ്ടോ അവിടെ?
0: ശ്രീകുട്ടൻ അവിടെ ഇരുന്ന് ഇരിപ്പുണ്ട് അവിടെ. ഓക്കെ, അന്വേഷണം പറയാട്ടോ. തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പൊ നമ്മളെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് 1987 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മെയ് മാസ പുലരിയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. പി ഭാസ്കരൻ ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. രവീന്ദ്രൻ മാസ്റ്റർ ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ശാന്ത ചേച്ചിയുടെ അംഗനവാടിയിലുള്ള എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക കുട്ടി, ഞാൻ ചിന്നു. ഇന്നെനിക്ക് അന്യൻ സിനിമയിലെ കാതൽ യാനെ വരുകിരമോ വെച്ചു തരുമോ? ഇതിന്റെ മോൺ സ്റ്റൈൽ അനിയൻ കുട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് റെമോ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അന്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നകുൽ ആൻഡ് ജി വി പ്രകാശ് കുമാർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു സ്റ്റൈലനായിട്ടുള്ള പാട്ടാണ്. ഹാരിസ് ജയരാജ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ സ്റ്റൈലായിട്ടുള്ള അനിയൻകുട്ടിന് വേണ്ടിയിട്ട് സ്റ്റൈലായിട്ട് തന്നെ നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0424 2919 0 0 4 7 4 2 9 1 9 0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0 9 0. അപ്പൊ കേൾക്കാം അന്യൻ എന്ന സിനിമയിലെ ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് നമ്മുടെ സ്റ്റൈലായിട്ടുള്ള അനിയൻകുട്ടിന് വേണ്ടിയിട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
0: You are listening to Ashraya FM 90, Nadinoppam, Nattarkoppam.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444717171.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Yasit Kaffi.
5: Ivide
4: ishtam pole vaattu.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് കൃത്യം 32 ആയിരിക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 9526490609090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കൗളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ആരാണി? ഞാനാണെന്ന് പറഞ്ഞേ. ഓക്കെ, റേഡിയോയുടെ വോളി ഒന്ന് കുറച്ച് കുറയ്ക്കാമോ? ഹലോ, ഓക്കെ, ഇത് ആരാ സംസാരിക്കുന്നേ?
7: ഇത് രമ്യ വിളിക്കുന്നേ.
6: രമ്യ, രമ്യ എന്താ ചെയ്യുന്നേ? ജോലി ചെയ്തോണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇടയ്ക്ക് ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നിയല്ലേ?
7: ഞങ്ങൾ ഇതുവരെ കലാഭരണന്റെ പാട്ടൊന്നും ഇതുവരെ കേട്ടില്ല, അതുകൊണ്ടാണ് വിളിക്കാന്ന്.
6: മണിച്ചേട്ടന്റെ ഒരു പാട്ട് വേണോ?
7: ആ വേണം.
6: ഓക്കെ, അപ്പൊ മണിച്ചേട്ടന്റെ ഒരു അടിപൊളി പാട്ട് തന്നെ പ്ലേ ചെയ്ത് തരാട്ടോ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
7: എന്റെ വീട്ടിൽ അണ്ണനുണ്ട്, മൂന്ന് പിള്ളേരുണ്ട്.
6: ഓക്കെ, അപ്പൊ വലിയ ചേച്ചിയാണ്? ഓക്കെ, ഞാൻ വിചാരിച്ചു കൊച്ചു കൊച്ചായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുവാണല്ലേ?
7: സ്കൂളിൽ പോയി, അണ്ണൻ ജോലിക്ക് പോയി.
6: ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും മണിച്ചേട്ടന്റെ ഒരു അടിപൊളി പാട്ട് തന്നെ പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് രമ്യ ചേച്ചിയാണ്. രമ്യ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മണിച്ചേട്ടന്റെ ഒരു അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്തായാലും മണിച്ചേട്ടന്റെ ഒരു അടിപൊളി കലക്കൻ പാട്ട് തന്നെ നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ചേച്ചി, ഇന്ന് എനിക്ക് വിജയകാന്ത് നായകനായ സിന്ദൂര പാണ്ഡിക്കൊരു സൊടുകിളി സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശാരിക കുട്ടിയാണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശാരിക ചോദിച്ചിരിക്കുന്ന പാട്ട് സിന്ദൂര പാണ്ഡി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ SPBയും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ദേവയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മുടെ ശാരിക കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യുഎൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
2: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ്, അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിന് ശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് ഇപിഎഫ്ഒ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 ഇപിഎഫ് പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ ഇപിഎഫ് അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ഗോളിന് ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴമൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160ലും നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനയുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,600 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,500 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9070-4-2-9-1-9-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്. ഞാൻ ആദ്യ എനിക്ക് ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന സോങ് വെച്ചു തരുമോ, പിന്നെന്താ വെച്ചു തരാലോ. സമരൻ ബദ്ലഹേം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേനും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. സമരൻ ബദ്ലഹേം എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് അതിമനോഹരമാണല്ലേ. എന്തായാലും ഈ ഒരു പാട്ട് ആദ്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക, ഞാൻ നാസർ. എനിക്ക് പ്രേമാഭിഷേകം മൂവിയിലെ ഒരു ഗാനമാണ്. എല്ലാ ഗാനങ്ങളും നല്ല അടിപൊളിയാണ്. അതിലെ ഗാനങ്ങളെല്ലാം പാടിയിരിക്കുന്നത് യേശുദാസും വാണി ജയറാമുമാണ്. എനിക്ക് വേണ്ടുന്ന ഗാനം ദേവി ശ്രീദേവി എന്ന ഗാനമാണ്. ആ ഗാനം ഒന്ന് വെച്ചു തരുമോ. കാസറ്റ് കഫേ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാസർ ഇക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇക്ക ചോദിച്ചിട്ടുള്ള പാട്ട് പ്രേമാഭിഷേകം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസീനും വാണിയമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. പൂവച്ചൽ ഖാദറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഗംഗെ അമരനാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഒരു ഡബ്ഡ് പാട്ടാണെങ്കിൽ പോലും ആ ഒരു പാട്ടാണെന്ന് ഫീല് കൊടുക്കാത്ത തരത്തിൽ അതിമനോഹരമായിട്ടാണ് നമ്മുടെ ദാസേനും വാണിയമ്മയും ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. നമ്മുടെ കമൽഹാസൻ സാറും ശ്രീദേവിയും ഒന്നിച്ച് അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ട് കൂടിയാണ്. അഭിനയിക്കുന്ന സിനിമകളിലെ പാട്ടുകൾ സ്വന്തം പേര് ചേർത്തുള്ള പാട്ടുകൾ കൂടുതലുള്ളത് ശ്രീദേവിക്ക് മാത്രമാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ നാസരക്കയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെയും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
6: You are listening to Ashraya FM 90. Naadinoppam, naattaarkoppam.
7: Yasid Coffee. Ivide ishtam pole vaattu.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Aarogyapoornamaya Jeevithathinu Ini Vishwasthamaya Maattam Kollam Edakkadulla Glory's Food Kudumbashree Unit Avadhirippikkunnu Glory's Multigrain Oats 22 il param dhanyangalude poshakangalumayi prameham niyandrikkan diabetic oatsum oppam kuttikalkku mudirnavarkkumayi Multigrain Sweet Oatsum
3: Glory's Foods Enjoy Glorious Experience Edakkad Kollam
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
4: ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാണ്?
4: നമസ്കാരം, ഇത് പുത്തൂർന്ന് അജയമണി.
2: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: സുഖമായിട്ടിരിക്കുന്നു.
2: സുഖമായിട്ടിരിക്കുന്നു. മണിച്ചേച്ചി എന്തേ?
4: മണിച്ചേച്ചി മലക്കറി അരിയുന്നു.
2: മലക്കറി
4: അരിയുന്നു?
2: അരിയുന്നോ?
4: ഞങ്ങളൊരു യാത്ര പോയിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു.
2: ഓക്കെ, എങ്ങോട്ടായിരുന്നു യാത്ര?
4: ദൂരൊന്നുമല്ല, പള്ളിക്കല.
2: പള്ളിക്കല വരെ പോയതേ ഉള്ളല്ലേ. സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ടായിരുന്നോ?
4: അല്ല, ഒരു വീട്ടിലേക്ക് പോയതാ.
2: വീട്ടിലേക്ക് പോയതാണ്. ഓക്കെ, അപ്പൊ ഉച്ചക്കത്തേക്കുള്ള റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണല്ലേ.
4: രാവിലെ പകുതി വെച്ചു.
2: പകുതി വെച്ചു.
4: ഓക്കെ,
2: അപ്പൊ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നീ ഇത് പാട്ട കേൾക്കണ്ടേ.
4: അവിടെ ഭക്ഷണം കഴിച്ചില്ലല്ലോ?
2: ഭക്ഷണമൊന്നും കഴിച്ചില്ല. 2 മണിക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കാണ്. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാണ്. തീർച്ചയായിട്ടും പറഞ്ഞേക്കാട്ടോ.
4: എനിക്ക് വേണ്ടുന്ന പാട്ട് മാനത്തെ കൊട്ടാരത്തിനകത്തെ ഊനിലാമഴ പെയ്തിറങ്ങിയ ആ പാട്ട്.
2: ഓഹോ, രണ്ട് വരിയിലങ്ങ് നിർത്തിയല്ലേ.
4: എനിക്ക് അത്ര അറിയാം.
2: അത്ര അറിയത്തുള്ളൂ, അതുകൊണ്ടാണോ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞായിരുന്നു പാട്ട് പാടി തരൂന്ന്.
4: അടുത്ത
2: പ്രാവശ്യം കുറച്ചുകൂടി പാട്ടുകളൊക്കെ പഠിച്ചിട്ട് വരികളൊക്കെ കൃത്യമായിട്ട് പാടുവല്ലേ. എന്നാലും രസമുണ്ടല്ലോ കേൾക്കാനായിട്ട്. എന്തോ, നല്ല പാട്ടാണല്ലേ, സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഡെഡിക്കേഷൻ ഉണ്ടോ? ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടും മണിച്ചേച്ചിക്ക് വേണ്ടിയിട്ടും അജയൻ ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മാനത്തെ കൊട്ടാരം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാറും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള പൂനിലാമഴ പെയ്തിറങ്ങിയ എന്ന പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. വേണി ഇഗ്നീഷ്യസ് ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ അജയമണി ചേട്ടന് വേണ്ടിയിട്ടും മണിച്ചേച്ചിക്ക് വേണ്ടിയിട്ടും അവരുടെ രണ്ടുപേരുടെയും കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടും പിന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ FM, ഞാൻ ജ്യോതിർ ശിവ. എനിക്ക് പടകാളി എന്ന പാട്ട് വെച്ച് തരുമോ? ഞാൻ പെരിങ്കുളത്ത് നിന്നും ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജ്യോതിർ ശിവ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജ്യോതിർ ചോദിച്ചിരിക്കുന്ന പാട്ട് 1992 റിലീസ് ആയിട്ടുള്ള യോധ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനും MG ശ്രീകുമാറും ചേർന്ന് പാടി തകർത്ത് പാടിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. AR റഹ്മാനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ബിഷു തിരുമലയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു യോധ എന്ന സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ 1992 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. കാരണം അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. മാത്രമല്ല നമ്മുടെ മലയാള സിനിമയ്ക്ക് പുതിയൊരു മുഖം തന്നെ തന്ന ഒരു സിനിമ കൂടിയാണ് യോദ്ധ. മാത്രമല്ല നമ്മുടെ സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാൻ സാറ് മലയാളത്തിൽ ആദ്യമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയിലൂടെയായിരുന്നു. ആകെ രണ്ട് സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് യോദ്ധ എന്ന സിനിമയ്ക്ക് വേണ്ടി, മറ്റൊന്ന് ആട് ജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് മലയാളത്തിൽ എ ആർ റഹ്മാൻ സാറ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു യോദ്ധ എന്ന സിനിമയിലെ ഒരു അടിപൊളി തകർപ്പൻ പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ജോദറിന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ജോദറിന് വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090 അപ്പൊ കേൾക്കാം യോദ്ധ എന്ന സിനിമയിലെ ഔർ മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, അങ്ങനെ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാണ്? ഷീല ചേച്ചി, റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അല്ലല്ല, ഞാൻ ഇന്നലെ വിളിച്ചു, പാട്ട് കിട്ടി.
0: ഓക്കെ, ഇന്നലെ വിളിച്ചായിരുന്നു അല്ലേ?
1: ഇത് 7-ാമത്തെ പ്രാവശ്യം വിളിക്കുന്നത്. 7 പ്രാവശ്യം കിട്ടി എനിക്ക്.
0: കിട്ടിയല്ലേ? ഓക്കെ, അപ്പോ ഹാപ്പി ആണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ അമ്മയുണ്ട്, ഞാനുണ്ട്, ഇളയ മോളുണ്ട്.
0: എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല ഇല്ല, കഴിച്ചില്ല. കഴിക്കണമെങ്കിൽ 2 മണി കഴിയണം.
0: 2 മണി കഴിയണം അല്ലേ? ഓക്കെ, നീ ഇത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
1: എനിക്ക് മൈഡിയർ കുട്ടിച്ചാത്തനിലെ ആലിപ്പഴം പെറുക്കാം.
0: ഓക്കെ, ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്?
1: അതെ.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: കേൾക്കുന്ന
0: എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ഷീല ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ 3D ചിത്രമായിട്ടുള്ള മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജാനകി അമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ആലിപ്പഴം പെറുക്കാൻ എന്ന പാട്ടാണ്. ഇളയരാജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ഷീല ചേച്ചിക്ക് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രിയ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ഐശ്വര്യ. എനിക്ക് മോഹം കൊണ്ടു ഞാൻ ദൂരെ ഏതോ എന്ന സോങ് പ്ലേ ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐശ്വര്യക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യ ചോദിച്ചിരിക്കുന്ന പാട്ട് ശേഷം കാഴ്ചയിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ജാനകി അമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ടാണ്. ജോൺസൺ മാസ്റ്ററാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് ഐശ്വര്യക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
2: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Ashraya FM 90, Nadinoppam, Nattarkoppam.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കല്ലടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: യാസിബ് കഫേ, യാസിബ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ചേച്ചി, ഞാൻ വൈഷ്ണയാണ്. എനിക്ക് കുറിച്ചി മടുത്തപ്പെട്ടി എന്ന സോങ് ഇട്ട് തരുമോ? ഡെഡിക്കേറ്റഡ് ടു മൈ സിസ് വൈഗാ ശ്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഷ്ണ കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വൈഷ്ണ ചോദിച്ചിരിക്കുന്ന പാട്ട് സഹദിയും ശ്രീകൃഷ്ണയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടാണ്. തമ്മനസാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ വൈഷ്ണ കുട്ടിയുടെ സിസ്റ്റർ ആയിട്ടുള്ള വൈഗശ്രീക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ ജയലേഖ. എനിക്ക് അനുഭവം എന്ന മൂവിയിലെ വാഗപ്പൂമരം ചൂടും എന്ന ഗാനം കേൾപ്പിക്കണേ. അനാമികയെ കാണാൻ പറ്റിയില്ല, June 25 വന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജയിലേക്ക് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മളെ June 25 നമ്മുടെ കാസറ്റ് കഫേയുടെയും അതുപോലെ APL വിന്നേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസമായിരുന്നു. നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളെ ആരെയും കാണാനായിട്ട് പറ്റിയില്ല, പക്ഷേ നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സമ്മാനങ്ങളൊക്കെ വാങ്ങാനായിട്ട് എത്തുക. അപ്പോൾ അടുത്ത തവണ കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ജയിലേക്ക് ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് അനുഭവം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. AT ഉമ്മറും വിഷു തിരുമലയും ചേർന്നിട്ടാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് ജയിലേക്ക് ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കുക.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനാമിക. ലൈഫിൽ നമ്മൾ എല്ലാവരും എപ്പോഴും കണക്കുകൾ കൂട്ടുന്ന തിരക്കിലാണല്ലേ. വരവെത്ര, ചെലവെത്ര, സേവിങ്സ് എങ്ങനെ കൂട്ടാം, ടാക്സ് എങ്ങനെ കുറയ്ക്കാം, ഇതൊക്കെ ആലോചിച്ച് പലപ്പോഴും നമ്മുടെ തല പുകയാറുണ്ട്. ഈ നമ്പേഴ്സും കാൽക്കുലേഷൻസും ഒക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ സാധാരണക്കാർക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഈ നമ്പേഴ്സുമായിട്ട് ഡെയിലി കണക്ട് ആയി നിൽക്കുന്ന അതിൽ ഒരു മാജിക് കാണിക്കുന്ന കുറച്ച് പേരുണ്ട്. പറഞ്ഞു വരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ചാണ് കേട്ടോ. ഇന്നലെ, അതായത് ജൂലൈ 1, നമ്മുടെ നാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിസിനസ് ആയാലും നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് ആയാലും അത് പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവരെ കഴിഞ്ഞേ മറ്റാരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു CA ഡേയോടനുബന്ധിച്ച് കുറച്ചധികം അറിവുകൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എമിൽ എബ്രഹാം ആണ്. സോ വെൽക്കം ടു ദി ഷോ.
2: ഓക്കേ, താങ്ക് യു.
1: സർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു.
2: സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ഷോ.
1: ഓക്കേ സർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്?
2: ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികളെയാണ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് പ്രധാനമായിട്ടും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓഡിറ്റുകള്, അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങുകള്, അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയാണ് പ്രധാനമായിട്ടും അവര് ഇടപെടുന്നത്. അതുകൂടാതെ വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ ITR ഫയലിംഗ്, മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ, ലോൺസിന് വേണ്ടിയുള്ള പ്രോജക്ട് റിപ്പോർട്ടുകൾ, പിന്നെ വിദേശങ്ങളിലേക്കുള്ള വ്യക്തികൾക്ക് വേണ്ടുന്ന നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള പല GST ഫയലിംഗ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്.
1: സാർ, എത്ര നാളായി ഈ മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്?
2: ഞാൻ ഒരു മെമ്പർ ആയിട്ട് ഇപ്പം ഏകദേശം 5 വർഷമാകുന്നു.
1: 5 വർഷമാകുന്നു. ഓക്കെ. ഏത് മൊമെന്റിലായിരുന്നു ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇതാണ് എന്റെ പ്രൊഫഷൻ എന്ന് റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു?
2: ഞാൻ ആക്ച്വലി ഒരു മെമ്പർ ആയതിന് ശേഷമാണ് ഈ ഫീൽഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഒരു സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു. +2 വരെ സയൻസ് പഠിച്ചു, അതിന് ശേഷം ഇങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അത് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു കോഴ്സാണ്. അപ്പം അങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അറിയാനിടയായി. പിന്നെ കൂടുതൽ അതിനെ പറ്റി പഠിച്ചപ്പോൾ അത് വ്യത്യസ്തമായ ഒരു മേഖലയാണെന്ന്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം അക്കൗണ്ട്സ് മാത്രമല്ല പലതരത്തിലുള്ള, ഓഡിറ്റിംഗ് ആണെങ്കിൽ എങ്ങനെ, ഇൻകം ടാക്സ് ആണെങ്കിൽ എങ്ങനെ, GST ആണെങ്കിൽ എങ്ങനെ, പലതരത്തിലുള്ള മേഖലകളിലേക്ക് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് പിന്നീട് ഞാൻ ഇതിനെ ഓപ്റ്റ് ചെയ്യാനായിട്ട് ഇടയാകുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്റ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നലെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 1 നമ്മൾ നാഷണൽ ചാറ്റേർഡ് അക്കൗണ്ടന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡേയോടനുബന്ധിച്ച് ഇന്ന് ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എമിൽ എബ്രഹാം ആണ്. ഇപ്പൊ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് ഈ ഒരു സി എ കോഴ്സ് പഠിക്കാനായിട്ട് കുറച്ച് പാടാണ്, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് എന്ന് കേട്ടിട്ടുണ്ട്. സോ സാറിന്റെ ഒരു എക്സ്പീരിയൻസ്
2: കോഴ്സ് പഠിക്കാനുള്ള പാടിനേക്കാൾ ഉപരി ഇതൊരു പെർസിവറൻസ് ആവശ്യപ്പെടുന്ന ഒരു കോഴ്സാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഗ്രേസ് മാർക്കോ അല്ലെങ്കിൽ മറ്റോ അങ്ങനെ ഒന്നുമില്ല. പ്യുവർലി മെറിറ്റിന്റെ ബേസിൽ മാത്രമാണ് ഇതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഔട്ട്കം ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോടൊരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധവും ഒരു താല്പര്യവും അതോടൊപ്പം തന്നെ ഒരു സ്ഥിര ഉത്സാഹവും വേണ്ടുന്ന ഒരു കോഴ്സാണ്. കാരണം ചിലപ്പോൾ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകും. ഇപ്പൊ എന്റെയൊക്കെ കേസിലാണെങ്കിൽ തന്നെ ഞാൻ പ്ലസ് ടു വരെ എങ്ങും പരാജയപ്പെടാതെയോ അല്ലെങ്കിൽ നമ്മൾ തോൽവി എന്താണെന്ന് അറിയാതെ പഠനത്തിൽ മുമ്പോട്ട് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ സി എക്ക് വന്നതിന് ശേഷം നമ്മൾ എന്താണ് തോൽവി എന്നും എന്താണ് പരാജയം എന്നൊക്കെ അറിയാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മൾ ഇത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്താൽ ഇത്ര കാലഘട്ടം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കും. പക്ഷെ സി എയുടെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ ഒരു കാലാവധി പറയാൻ പറ്റില്ല. നമ്മൾ എന്നാണോ പാസ്സാവുന്നത് അന്ന് വരെ നമ്മുടെ സ്റ്റുഡന്റും, പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ ഒരു മെമ്പറുമായിട്ട് മാറുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഉത്സാഹവും അതോടൊപ്പം തന്നെ ഇതിനൊരു പാഷനും, നമ്മൾ എത്ര പരാജയപ്പെട്ടാലും നമ്മൾ വീണ്ടും ഫീനിക്സ് പക്ഷിയെ പോലെ കൊതിച്ചു കയറുന്ന തിരികെ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ബോധ്യത്തോടെ നമ്മൾ മുമ്പോട്ട് പോകേണ്ട ഒരു കോഴ്സാണിത്.
1: തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഡേക്കും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ജൂലൈ 1 തന്നെ നമ്മൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെയാണ് നാഷണൽ ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ഡേയും വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമോ?
2: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 ജൂലൈ 1 നമ്മുടെ പേരന്റ് ബോഡി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജൂലൈ 1 എന്നുള്ള ഡേ തന്നെ ചാർട്ടേർഡ് അക്കൗണ്ട്സിന്റെ സേവനങ്ങളെയൊക്കെ ഓർക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
1: മെയിൻ ആയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡേയില് ചെയ്യാറുള്ളത്?
2: കേരളത്തിലാണെങ്കിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും നമുക്ക് മെമ്പേഴ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ്, ഇപ്പം കൾച്ചറൽ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവയർനെസ് പ്രോഗ്രാംസോ ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഇൻകം ടാക്സ് അതുപോലെ തന്നെ ജി എസ് ടി ഈ ഡിപ്പാർട്ട്മെന്റുകളായിട്ടൊക്കെ ചേർന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ലൗഡ് സ്പീക്കറിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എം എൽ എബ്രഹമാണ് കേട്ടോ. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഈ പണം സമ്പാദിക്കുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ലാഭിക്കാൻ എന്ന് പൊതുവെ പറയാറുണ്ട്. സോ സാധാരണക്കാർക്ക് പണം ലാഭിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ?
2: ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ വരവറിഞ്ഞ് ചെലവാക്കുക എന്നുള്ളതാണ് എന്റെ ഒരു എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യങ്ങൾ ഒരുപാട് ഉണ്ടാവും, എന്നാൽ നമ്മുടെ അത്യാവശ്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് വരവിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എ റുപ്പി സേവ്ഡ് ഈസ് എ റുപ്പി ഏൺഡ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ സേവ് ചെയ്യുന്ന ഓരോ രൂപയും നമ്മളത് ഏണിങ്സ് ആയിട്ട് തന്നെ നമുക്ക് കണക്കുകൂട്ടാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വരവറിഞ്ഞ് ചെലവാക്കുക. നമുക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മുടെ സമ്പാദ്യം ചെലവാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും.
1: ഓക്കേ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവരുടെ മാസ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്?
2: മിഡിൽ ക്ലാസ് ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ വരവിന്റെ ഒരു 20% സേവിങ്സ് ആയിട്ട് വെക്കാനായിട്ട് നോക്കും. അതാണ് ഒരു 28 റൂൾ. നമുക്ക് ഒരു 80% ചെലവാക്കിയാലും അറ്റ്ലീസ്റ്റ് ഒരു 20% എങ്കിലും സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.
1: ഇപ്പൊ ഈ ചെറിയ തുകയെങ്കിലും നിക്ഷേപിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതലായിട്ടും?
2: ഇപ്പൊ ആക്ച്വലി അങ്ങനെ സമ്പാദ്യത്തിന് ചെറിയ തുകയെന്നോ വലിയ തുകയെന്നോ ഇല്ല. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും നമ്മുടെ ഈ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈവൻ ഗോൾഡ് പോലും നമുക്ക് 15 രൂപ ഇട്ടിപ്പോൾ വാങ്ങിച്ചു തുടങ്ങാം. അപ്പം അതുകൊണ്ട് വലിയ തുകയെന്നോ ചെറിയ തുകയെന്നോ ഇല്ല, നമ്മുടെ ഒരു ഡിസിപ്ലിനാണ്, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. നമ്മൾ ഓരോ രൂപയും നമുക്ക് കിട്ടുമ്പോൾ അത് എത്ര ശതമാനം നമ്മൾ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നു, എത്ര നമ്മൾ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനം. അപ്പം തുകയുടെ വലിപ്പമല്ല, നമ്മുടെ ആ ഒരു എയിമാണ്. നമുക്ക് സേവ് ചെയ്യണം എന്നുള്ളൊരു എയിം ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ ഇപ്പം സേവ് ചെയ്യാം. നമുക്കിപ്പം മ്യൂച്വൽ ഫണ്ട്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫിക്സഡ് ഡിപ്പോസിറ്റുകളാക്കാം, അത് മാത്രമല്ല SIP കളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിലൊന്നും തുക ഒരു പ്രശ്നമല്ല. ഈവൻ 500 രൂപ തൊട്ട് തന്നെ നമുക്ക് SIP കളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട്. വലിയൊരു തുക ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പം നിക്ഷേപം നടത്താൻ പറ്റുമെന്നില്ല. ചെറിയ തുക മുതൽ വലിയ തുക വരെ എത്ര ആണെങ്കിലും നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി അനുസരിച്ചുള്ള ഒരു സേവിംഗ് പ്ലാൻ ആണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്.
1: ഇപ്പോൾ ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എം എൽ എബ്രഹാം സാറാണ് ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ July 1st ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് സർ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ ഐ ഫോം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നലെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ July 1st നമ്മൾ നാഷണൽ ചാറ്റേർഡ് അക്കൗണ്ടന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡേയോടനുബന്ധിച്ച് ഇന്ന് ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എമിൽ എബ്രഹാം ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളും ലോണുകളും ഒക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒന്നാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കടക്കിണിയിലാവാറുണ്ട്. ഇന്നത്തെ ഒരുപാട് കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോണുകളൊക്കെ എടുത്ത് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇത്തരത്തിൽ ലോണുകളൊക്കെ എടുക്കുന്ന സമയത്ത് കടക്കിണിയിലാവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ സർ?
2: ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് വരവറിഞ്ഞ് ചെലവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു കമ്പാരിസൺ മോഡിലാണ് എപ്പോഴും ഓടുന്നത്. അതായത് അപ്പുറത്തിരിക്കുന്ന ആൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ അതുപോലെ എനിക്കും ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് പോകാതെ നമ്മുടെ ഏണിങ്സ് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ വരവ് എന്താണോ അതിനനുസരിച്ച് ചെലവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ ലോണിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരുന്നത് തന്നെ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുക. എന്നാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്.
1: ഓക്കെ സർ, അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ റിട്ടയർമെന്റ് പ്ലാൻസ് എടുക്കേണ്ടതുണ്ടോ? ഏത് ഏജ് മുതലാണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്?
2: ഇന്നത്തെ മനുഷ്യന്റെ ഒരു ആയുർദൈർഘ്യം ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇയർലി റിട്ടയർമെന്റ് ആണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ജോലി അല്ലെങ്കിൽ നമുക്കൊരു സ്ഥിര വരുമാനം ആകുന്ന സമയത്ത് തന്നെ റിട്ടയർമെന്റിനെ പറ്റി പ്ലാൻ ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്.
1: ഓക്കെ സർ, ഈ ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഭയങ്കര പേടിയാണ്. യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ടാക്സ് അടക്കേണ്ടത്?
2: നമുക്ക് പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 12 ലക്ഷം വരെ നിലവിലെ ബഡ്ജറ്റ് അനുസരിച്ച് 12 ലക്ഷം വരെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ മിസ്സായി പോകുന്ന ഒരു കാര്യം ഇൻകം ടാക്സ് പേയ്മെന്റും ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങും രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് വാർഷിക വരുമാനം 4 ലക്ഷമോ അതിൽ കൂടുതലുള്ളവരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ്. എന്നാൽ ടാക്സ് അടക്കേണ്ടി വരിക 12 ലക്ഷത്തിന് മുകളിലുള്ളവർക്കാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ബൈഫർക്കേഷനാണ്. പലപ്പോഴും നമ്മൾ 12 ലക്ഷത്തിന് വരെ ഉള്ളവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല, 4 ലക്ഷമോ അതിൽ കൂടുതലോ നമുക്ക് വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യണം. എന്നാൽ ആ വരുമാനം 12 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മാത്രം ടാക്സ് അടച്ചാൽ മതിയാവും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. യെസ്, അങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ലൗഡ് സ്പീക്കറിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എം എൽ എബ്രഹാം ആണ് കേട്ടോ. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഈ ചെറുകിട ബിസിനസ് നടത്തുന്നവരുണ്ടല്ലോ, അവര് സാധാരണമായിട്ട് വരുത്തുന്ന സാമ്പത്തികമായിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ്? ആ ഒരു തെറ്റുകൾ വരുത്താതിരിക്കാനായിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ചെറുകിട ബിസിനസ്സുകാരെ പറ്റി സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാറില്ല പലരും. അതായത് നമ്മൾ ഇൻകം ടാക്സ് ആണെങ്കിലും ജി എസ് ടി ആണെങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും പലരും വരുമാനം വരുന്നു ചെലവാക്കുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു വരവ് ചെലവ് കണക്ക് സൂക്ഷിക്കാറില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവര് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്. പിന്നീട് ഇൻകം ടാക്സ് റിട്ടേൺ പലപ്പോഴും പലരും ഫയൽ ചെയ്യാറില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ സാമ്പത്തിക അച്ചടക്കം ഏറ്റവും പ്രധാനമാണ്.
1: ഈ ജി എസ് ടി വന്നതിന് ശേഷം നമ്മുടെ ബിസിനസ് മേഖലയിൽ പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സാധാരണക്കാരനെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
2: ജി എസ് ടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. അതായത് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയും. അതായത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഈ പറയുന്ന ജി എസ് ടി എന്ന് പറയുന്നത്. അപ്പൊ അത് ബേസിക്കലി ഒരു കസ്റ്റമറെ, അൾട്ടിമേറ്റ് കൺസ്യൂമറിനെ സംബന്ധിച്ച് അതൊരു കോസ്റ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാധനത്തിന്റെ കൂടെ നമ്മൾ 18%. ഇപ്പൊ നമ്മൾ മെയിൻലി അത് നമ്മൾക്കിപ്പം ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഹോട്ടൽസ് ആണ്. നമ്മളിപ്പം ഫുഡ് കഴിക്കാനൊക്കെ കയറുവാണെങ്കിൽ നമ്മൾ മെനുവിൽ നോക്കുമ്പോൾ ഒരു പ്രൈസ് കാണും. പക്ഷെ അവസാനം ബില്ല് പേ ചെയ്യാൻ ചെല്ലുമ്പോൾ എക്സ്ട്രാ ഒരു എമൗണ്ട് കൂടെ നമ്മൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് ജി എസ് ടിയുടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എഫക്റ്റ് ആണിത്. പക്ഷേ നമ്മൾ ഈ പാക്കറ്റഡ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ അതിൽ ഓൾറെഡി ജി എസ് ടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നില്ല. ഇപ്പൊ 50 രൂപയുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 50 രൂപ തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ 50 ആക്ച്വലി ഒരു 40 രൂപ ആയിരിക്കും ചിലപ്പം പ്രോഡക്റ്റിന്റെ പ്രൈസ്, ബാക്കിയുള്ളത് ടാക്സ് ആയിരിക്കും. നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലൊക്കെ കയറി ചെയ്യുമ്പോഴാണ് നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ മെനുവിലോ അല്ലെങ്കിൽ ടിക്കറ്റിലോ കാണുന്ന പ്രൈസ് ആയിരിക്കത്തില്ല അൾട്ടിമേറ്റ്ലി നമ്മൾ പേ ചെയ്യുന്നത്, ഒരു കുറച്ചുകൂടി ഒരു എമൗണ്ട് കൂടുതലായിരിക്കും പേ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് കോസ്റ്റ് കൂടുന്നു അല്ലെങ്കിൽ ചെലവ് കൂടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്.
1: ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഈ ഒരു ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്?
2: മിക്കവാറും കൺട്രികളിലെല്ലാം ഇതുപോലെ ടാക്സ് ഉണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊരു നമുക്ക് ആവശ്യ സാധനങ്ങൾക്ക് ടാക്സ് കുറവും, എന്നാൽ ലക്ഷറി പ്രോഡക്ട്സുകൾക്ക് ടാക്സ് കൂടുതലായിട്ടാണ് കാണുന്നത്. ഏകദേശം ഒരു ബെറ്റർ ടാക്സ് ആയിട്ടാണ് മനസ്സിലാവുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നലെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ July 1st നമ്മൾ നാഷണൽ ചാറ്റേർഡ് അക്കൗണ്ടന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡേയോടനുബന്ധിച്ച് ഇന്ന് ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എമിൽ എബ്രഹാമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ഏത് ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ബിസിനസ് ഫീൽഡ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ഫീൽഡ് ആണെങ്കിലും ഹെൽത്ത് ഫീൽഡ് ആണെങ്കിലും മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും റോബോട്ട്സിന് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും എലോൺ മസ്ക് വരെ പറഞ്ഞിട്ടുണ്ട് AI is very dangerous എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫീൽഡിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും AI മൂലം ഉണ്ടാകാനായിട്ട് പോകുന്നത്? നെഗറ്റീവായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ടോ?
2: ഇപ്പം AI പറ്റി പറയുകയാണെങ്കിൽ AI ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അതിനെ കൊണ്ട് ചെയ്യിച്ചെടുക്കാം എന്നുള്ളൊരു ഗുണമുണ്ട്. എന്നാൽ AI മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും കൃത്യമായൊരു ഉത്തരമില്ല. കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്ലറിക്കൽ വർക്കുകളോ അല്ലെങ്കിൽ റൊട്ടീൻ ആയിട്ടുള്ള നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ AI കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും. എന്നാൽ മനുഷ്യന്റെ ബുദ്ധി ആവശ്യമുള്ളതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ക്രിയകളെല്ലാം
1: കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊരിക്കലും AI
2: റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ
1: മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യെസ്, അപ്പോ ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എമിൽ എബ്രഹാം സർ ആണ് ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ July 1st ചാർട്ടേർഡ് അക്കൗണ്ടന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് സർ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ ഐഫോം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കെ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: എസ്സിനെ കുറിച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ലൗഡ് സ്പീക്കറിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എം എൽ എബ്രഹാം ആണ് കേട്ടോ. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാ ഫീൽഡിലും നമുക്ക് സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വരാറുണ്ട്, ഈ ഫീൽഡിലും കാണും. സോ സർ എങ്ങനെയാണ് സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്യാറുള്ളത്?
3: ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസ് വഴിയാണ് നമ്മൾ ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നത്. അപ്പം ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് മാറും എന്നുള്ളതാണ് ഒരു പാർട്ട്. രണ്ട്, ഫാമിലിയാണ് എപ്പോഴും സ്ട്രെസ് റിലീഫിനുള്ള ഒരു, എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളവിടെ ഷെയർ ചെയ്യുകയും അപ്പൊ അതിനൊരു സപ്പോർട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് പലപ്പോഴും സ്ട്രെസ് മാനേജ് ചെയ്യാറുള്ളത്. സി എ എക്സാം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമുക്ക് തിയറിയും പഠിക്കണം, അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു കരിക്കുലമാണ് നമ്മുടെ സി എയുടെ കരിക്കുലം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സി എ ചാർട്ടേർഡ് അക്കൗണ്ട് ആയി ഒരു മെമ്പറായി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോട് കൂടിയാണ് ഓരോ മെമ്പേഴ്സും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ഇതിനകത്തുള്ളൊരു പ്രത്യേകത, നമ്മൾ തിയറിയും പഠിക്കണം, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ചില ട്രെയിനിങ് കോഴ്സുകളൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടർ ട്രെയിനിങ് ഉണ്ട്, അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു രണ്ടു വർഷത്തോളം ഒരു ചാർട്ടേർഡ് അക്കൗണ്ടിനോടൊപ്പം നിന്ന് പ്രാക്ടീസ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചാർട്ടേർഡ് അക്കൗണ്ടായിട്ട് ഇന്ത്യയിൽ മെമ്പർ ആകാൻ പറ്റത്തുള്ളൂ.
2: ഓക്കെ, ഈ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടും നമ്മൾ ഏത് സ്ട്രീമാണ് ഫോക്കസ് ചെയ്യേണ്ടത്?
3: പ്ലസ് ടുവിൽ ഏറ്റവും പ്രിഫറബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സി എ തന്നെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, പ്ലസ് ടുവിന്റെ സമയത്ത് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സയൻസ് എടുക്കുന്നവർക്കും കൊമേഴ്സിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ തന്നെ സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു, പ്ലസ് ടുവിന് ശേഷമാണ് ഞാനൊരു തീരുമാനം ഇത് മതിയെന്നുള്ള തീരുമാനം എടുത്തത്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നലെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 1 നമ്മൾ നാഷണൽ ചാറ്റേർഡ് അക്കൗണ്ടന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡേയോടനുബന്ധിച്ച് ഇന്ന് ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റേർഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എമിൽ എബ്രഹാം ആണ്. മെയിൻ ആയിട്ടും എവിടേക്കായിരിക്കും ഈ ഒരു കോഴ്സുകൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുക?
2: നമുക്ക് സി എ കോഴ്സ് ഓഫർ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാറ്റേർഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ പേരന്റ് ബോഡി തന്നെയാണ്. എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിലും മറ്റ് കോഴ്സുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാറ്റേർഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ തന്നെയാണ്. പിന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ സ്ഥലവും, അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് പോയി നിൽക്കാനും അല്ലെങ്കിൽ പോയി വരാനും ഒക്കെയുള്ള സൗകര്യം നോക്കി കേരളത്തിലുടനീളം കോച്ചിങ് സെന്ററുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഇതെല്ലാം പ്രൈവറ്റ് കോച്ചിങ് സെന്ററുകളാണ്. അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതുന്നതെല്ലാം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ തന്നെയായിരിക്കും.
1: ഓക്കെ, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ഫീൽഡുകളുണ്ട്. ഇപ്പോൾ ഏടെ ഫീൽഡ് തന്നെയാണെങ്കിലും ഇഷ്ടംപോലെ സ്ട്രീമുകളും ബ്രാഞ്ചസും ഒക്കെ വന്നിട്ടുണ്ട്. സോ സി എ പഠിക്കാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും സർ?
2: എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മടുത്തു പോകാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴങ്ങാത്ത ഒരു കോഴ്സും ഇല്ലെന്നാണ്. അപ്പം അതിനകത്ത് ഇച്ചിരി സ്ഥിരോത്സാഹവും ഈ പറയുന്ന കുറച്ച് ക്ഷമയും ഒക്കെ വേണ്ടുന്ന ഒരു കോഴ്സാണ് സി എ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ച അല്ലെങ്കിൽ അത് നിങ്ങൾ എടുത്ത ഒരു എഫേർട്ട് മതിയാകില്ല ചിലപ്പോൾ സി എക്ക് വരുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ സ്ഥിരോത്സാഹത്തോടുകൂടി നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിയും കൂടെ വേണം. കാരണം ഇതിൻ്റെ സിലബസ് ഇച്ചിരി വാസ്റ്റാണ്. അതോടൊപ്പം തന്നെ അപ്ഡേറ്റഡ് ആണ്. നമ്മൾ മറ്റ് കോഴ്സുകൾ പോലെ 5-6 വർഷം വരെയൊക്കെ ഒരു സിലബസ് കാണത്തില്ല. നമ്മുടെ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചുകളെല്ലാം അന്നേരം തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള സിലബസുകളാണ്. ഇന്റർനാഷണൽ ലെവലിൽ വരെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിലബസാണ് ഐസിഎയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കോഴ്സാണ്. നമ്മൾ ഈവൻ പാസ്സായപ്പോഴും നമ്മൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മേഖലയാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു ഫീൽഡാണ്.
1: ഇതിനെന്തെങ്കിലും സ്റ്റഡി ട്രിക്സ് എന്തെങ്കിലും ഉണ്ടോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്?
2: സ്റ്റഡി ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവലംബിച്ച ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മൊത്തം 3-6 സബ്ജക്റ്റ് ആണ് അറ്റ് എ ടൈം നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 6 സബ്ജക്റ്റും എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളതാണ്. അതായത് റിവിഷൻ, റിപ്പീറ്റ് ദ റിപ്പീറ്റ് എന്നൊക്കെ പറയുക. അതായത് നമ്മൾ പഠിച്ചു അത് മാറ്റി വെക്കുകയല്ല, വീണ്ടും വീണ്ടും വീണ്ടും അത് തന്നെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും.
1: തീർച്ചയായിട്ടും സർ, അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, സർ നേരത്തെ പറഞ്ഞു ഒരുപാട് ഓൺലൈൻ സ്കാംസുകൾ നടക്കുന്നുണ്ട്, തട്ടിപ്പുകൾ നടക്കാറുണ്ട്. ഇപ്പം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസ് വരാറുണ്ട്. സോ ഇത്തരത്തിൽ തട്ടിപ്പിൽ വീണു പോകുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഇൻ കേസ് ആ ഒരു സ്കാമിൽ വീണു പോവുകയാണെങ്കിൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ?
2: സാമ്പത്തിക തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ ആകെ ഒരു മെത്തേഡേ ഉള്ളൂ, അത് 1930 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് നമ്മൾ വിളിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നമ്മൾ ആ കംപ്ലൈന്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ഗ്രീവൻസ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈവൻ നമ്മൾ സൈബർ പോലീസിനെ അപ്രോച്ച് ചെയ്താൽ പോലും അവർ നമ്മളോട് പറയുന്നത് ഈ പറയുന്ന 1930 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഗ്രീവൻസ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് ചെയ്യാമോ അത്രയും നല്ലത്.
1: നമ്മൾ 1 hour കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്.
2: അങ്ങനെ തന്നെയാണ്. കാരണം ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഈ എമൗണ്ടുകൾ അവർ ഡിസ്പേഴ്സ് ചെയ്ത് പല പല അക്കൗണ്ടുകളിലേക്ക് മാറ്റും. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസിന് ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മാടിസത്താ മനുഷ്യൻ തന്നോളവച്ച് മേലം കട്ടി അറക്കമുക്കൽ മാടിസത്താ മനുഷ്യൻ തന്നോളവച്ച് മേലം കട്ടി അറക്ക

0: नेक मुकर
1: लाउड स्पीकर
2: അരവിന്ദ് ആഘോഷം.
3: എസ്ങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ലൗഡ് സ്പീക്കറിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള എം എൽ എബ്രഹാം ആണ് കേട്ടോ. അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ലൗഡ് സ്പീക്കർ കേൾക്കുന്ന ഒരുപാട് ലിസണേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് സർ? ഇന്നലെ നമ്മൾ ജൂലൈ 1st നാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്, ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും?
4: എല്ലാവരും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇപ്പം പറയാനുള്ളത് നമ്മൾ ഓൺലൈൻ ട്രേഡിംഗ് അല്ലെ ഓൺലൈൻ പേയ്മെന്റുകളും ഒക്കെ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ തട്ടിപ്പുകളും ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന പേയ്മെന്റുകളെ പറ്റിയാണെങ്കിലും ഒരു ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എവിടെ എന്ത് ലിമിറ്റിൽ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയും, എന്തൊക്കെയാണ് നമ്മുടെ ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി നിങ്ങളൊരു ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.
3: തീർച്ചയായിട്ടും. ഓക്കെ സർ, അപ്പൊ നമ്മുടെ ഈ ഒരു ലൗഡ് സ്പീക്കർ എന്ന ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഈ ഒരു ഷോയിലൂടെ ഒരുപാടധികം ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാടധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സർ ഷെയർ ചെയ്തു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.
4: താങ്ക് യു സോ മച്ച്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയകൃത്യം 4 മണി.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം APL-ഉമായിട്ട് ഇതായി ഒരു വൈകുന്നേരം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ നാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഗെയിം കളിക്കാനുള്ള സമയമാണ്. ജായക്കൊപ്പം ഇത്തിരി ഫണ്ട് കൂടി ആയാൽ എങ്ങനെ ഉണ്ടാകും, അടിപൊളിയായിരിക്കും അല്ലേ. അപ്പം നല്ല വൈകുന്നേരം ബോറടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഇതാ നമുക്ക് അടിച്ചു പൊളിച്ചൊരു ഗെയിം കളിക്കാം. എന്നതേം പോലെ തന്നെ ഒരു വെറൈറ്റി ആൻഡ് സൂപ്പറായിട്ടുള്ള ഒരു ഗെയിമൊക്കെ ആയിട്ടാണ് ഇപ്രാവശ്യവും ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നിന്നും പറയുകയാണ്. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങളിവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ ഗിഫ്റ്റ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെറുതെയൊക്കെ വീട്ടിൽ ബോറടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുന്നേ, ആൻസർ കറക്റ്റ് ആകുക, ഒപ്പം തന്നെ ഭാഗ്യമുണ്ട് എങ്കിൽ ഈ വീക്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് ഐശ്വര്യമായിട്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9975311.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. കൂടെയുള്ളത് RJ അനുഷയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി തന്നെ കാത്തിരിക്കുകയായിരിക്കും. ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതായത് ഒരു പാട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു പോർഷൻ നമ്മൾ റിവേഴ്സ് മോഡിൽ കേൾപ്പിക്കും. ആ റിവേഴ്സ് മോഡിൽ കേട്ട പാട്ടിന്റെ ഇടയ്ക്കുള്ള വരികളിൽ എവിടെയൊക്കെ ഒരു സിനിമയുടെ പേര് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അപ്പൊ ആ സിനിമ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് പറയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ അട്ടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആദ്യത്തെ റിവേഴ്സ് മോഡിലുള്ള പാട്ട് ഞാൻ കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഓക്കെ, പാട്ട് ഏതാണ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റിവേഴ്സ് മോഡിലാണെങ്കിൽ നമുക്കൊക്കെ അത്രത്തോളം പരിചിതമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയിലെ ഒരു അട്ടിപൊളി പാട്ടാണ്. അപ്പം ആ പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോർഷനാണ് കേട്ടത്. പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ പാട്ടിൻ്റെ വരികളിൽ തന്നെ ആ ഒരു സിനിമയുടെ പേര് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ പേര് ഏതാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ ചെയ്യുക. ലൈവിലേക്ക് വിളിച്ച് ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291900, 0474219909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആ ഒരു പാട്ടിൻ്റെ പോർഷൻ ഞാൻ കേൾപ്പിക്കാം. അതിനുശേഷം നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ റിവേഴ്സ് മോഡിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സിനിമ പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ അടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു പാട്ട് റിവേഴ്സ് മോഡിലാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത്. ആ പാട്ടിൽ തന്നെ ഒരു സിനിമാ പേര് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സിനിമ ഏതാണ് എന്ന ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? ആര്യ. എവിടെന്നാ വിളിക്കുന്നേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ. അപ്പൊ കുഞ്ഞുമായിട്ടിരിക്കുകയാണോ? ആര്യ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ റിവേഴ്സ് മോഡിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സിനിമയുടെ പേര് പോരട്ടെ, പറക്കുന്തളിക. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ പാട്ട് ഏതാന്ന് മനസ്സിലായോ? ഏതാണ് ഈ പറക്കുന്തളിക? അപ്പടല്ലേ. അപ്പൊ അതാണോ അല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.

0: വിധി തുടങ്ങി മകനെ.
1: ആര്യ, ഹാപ്പി ആയോ? ഹാപ്പി ആയി. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും മിഞ്ചക്കാട് നിന്നും ആര്യ വിളിച്ചിട്ട് ഇതാ കറക്റ്റ് ആൻസർ അറിയിച്ചിട്ട് പോയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ ദീപുചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പറക്കം തള്ളുക എന്നുള്ള ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അർച്ചന, സഹദേവൻ, സരിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈ പറക്കും തള്ളുക എന്നാണ്. മനോജ് കുമാർ, മണികണ്ഠൻ, സാജൻ മാത്യു, തങ്കമണി ടീച്ചർ, ആൻഡ് ഫൈനലി വേറൊരു മനോജേട്ടൻ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഈ പറക്കും തള്ളുക എന്നുള്ള സിനിമയുടെ പേരാണ്. അപ്പോൾ പറക്കും തള്ളുക എന്നതാണ് കറക്റ്റ് ആൻസറാണ്. ആ ഒരു പാട്ടും പറക്കും തള്ളുക എന്ന പാട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ ഒരു അട്ടിപൊളി സോങ് ആണ്. അത് റിവേഴ്സ് മോഡിൽ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരികളിൽ തന്നെ സിനിമയുടെ പേര് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ സിനിമയുടെ പേര് വേഗം കണ്ടുപിടിച്ച് ആൻസർ ചെയ്തോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424-291-9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522-664-9090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ പിടികിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആ ഒരു പാട്ട് ക്വസ്റ്റ്യൻ കേൾപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതിനുശേഷം നമ്മൾ ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.
2: Oh, my God.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ എഫ് എം 90.

0: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: Time check. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി.

വെൽക്കം ബാക്ക് ടു ആസ്ത്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ക്വസ്റ്റ്യൻ, ഓക്കെ, അപ്പോൾ ഈ ഒരു റിവേഴ്സ് മോഡൽ കേൾപ്പിച്ച പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സിനിമയുടെ പേര് ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. ലോക എന്ന് പറഞ്ഞിട്ടാണ് അഭിരാമി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നാടുവാടികൾ എന്നാണ്. ഓക്കെ, സരിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ജനനായകൻ എന്നാണ്. സാജൻ മാത്യു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ലോക എന്നാണ്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ലോക എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനുമോളാണ്. അനുമോൾ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ലോക എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ലോക എന്ന് തന്നെയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജസ്ലിനാണ് ഫ്രം കൊട്ടാരക്കര. ലോക എന്ന് തന്നെയാണ് ജസ്ലിനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. മനോജേട്ടനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ലോക എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്, ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കുന്നത് ലോക എന്നാണ്.

2025 തിയേറ്ററുകൾ ഇളക്കി മറിച്ച ഒരു മൂവി തന്നെയായിരുന്നു ലോക. അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.

ഓക്കെ, റിവേഴ്സ് മോഡിൽ കേട്ട ഈ ഒരു പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സിനിമയുടെ പേര് എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ വേഗം തന്നെ കണ്ടുപിടിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4-90-90 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ചോദ്യം ഞാൻ കേൾപ്പിക്കാം. അതിനുശേഷം ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. Fly Unique Travel and Tours, Kottarakera.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Nallara Joli Swapnamano Engil Neda Mikacha Career. 10th plus 2 degree kazhinjavarkku nursing assistant, hospital administration, human resource management, digital marketing executive, professional accounting, front office management, cosmetology thudangiya short term coursesukal. Revox Professional Academy, Rafa Aroma Hospital, Kottarakkara.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ റിവേഴ്സ് മോഡിലേക്ക് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ക്വസ്റ്റ്യൻ

യെസ്, ഇപ്പോൾ ഈ റിവേഴ്സ് മോഡിൽ കേട്ട പാട്ടിൽ തന്നെ പാട്ടിന്റെ വരികളില് ഈ ഒരു സിനിമയുടെ പേര് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സിനിമ പേര് ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത് ഡയമണ്ട് നെക്ലേഴ്സ് ആണോ എന്നാണ്. ഷാരിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് സോറി ചേച്ചി മൂവി കിട്ടുന്നില്ല എന്നുള്ളതാണ്. റിവേഴ്സ് മോഡിൽ ആ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്തിട്ട് എത്ര ചിന്തിച്ചിട്ടും ഷാരിയയ്ക്ക് പേര് കിട്ടുന്നില്ല. ഓക്കെ, ആന്റി തങ്കമണി ടീച്ചർ, ലിനി ബിബി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് പട്ടം പോലെ എന്ന സിനിമയാണ് എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. പട്ടം പോലെ എന്നുള്ള ആൻസർ ആണ് അഭിരാമി അറിയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിബി ആണ്. സിബി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും പട്ടം പോലെ എന്ന് തന്നെയാണ്. ഷെർബിൻ, ഷീബ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും പട്ടം പോലെ എന്നാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമയെ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പട്ടം പോലെ എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഖിലാണ്. പട്ടം പോലെ എന്നുള്ള ആൻസറാണ് അഖിലും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പട്ടം പോലെ.

മാളവികയും ദുൽഖർ സൽമാനും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് 2013 റിലീസായ ഒരു റൊമാൻറ്റിക് മൂവിയാണ് പട്ടം പോലെ എന്ന സിനിമ. അപ്പോൾ ആ സിനിമയിലെ പാട്ട് തന്നെയാണ് നമ്മളെ കേൾപ്പിച്ചതും ആ ഒരു പാട്ടിൽ റിവേഴ്സ് മോഡിൽ ഉള്ള ആ വരിയിൽ ഒളിഞ്ഞിരിക്കുന്നതും പട്ടം പോലെ എന്നുള്ള സിനിമാ പേരാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത റിവേഴ്സ് മോഡിലുള്ള പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് മോഡിൽ കേട്ട ഈ ഒരു പാട്ടിൽ സിനിമയുടെ പേര് ഒളിഞ്ഞിരിപ്പുണ്ട്. സിനിമ ഏതാന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി പാട്ടാണ് നമ്മൾ റിവേഴ്സ് മോഡിൽ കേട്ടത്. ഒരു ക്ലൂ കൂടി തരാം, ഇതൊരു തമിഴ് സോങ് കൂടിയാണ്, വിജയ്യുടെ സിനിമ കൂടിയാണ് എന്നുള്ളൊരു ക്ലൂ കൂടി ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. പാട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കേൾപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. I'm gonna let you go.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
3: Ashraya FM 90,
0: Nadinoppam Nattarkoppam.
4: Ashraya Premierly.
5: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്, വിത്ത് മീ ആർ ജെ അനുഷ. ഓക്കെ, അപ്പോൾ റിവേഴ്സ് മോഡിൽ കേട്ട ഈ ഒരു പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സിനിമയുടെ പേര് എന്താണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തായാലും ആൻസർ നമുക്ക് വാട്സപ്പിൽ കുറേ പേര് അയച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിനിയാണ്. പോക്കിരി എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറാണ് ലിനി അയച്ചിരിക്കുന്നത്. മണികണ്ഠൻ ചേട്ടൻ, ദീപു ചേട്ടൻ, അഖിൽ, ഷാരിക എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പോക്കിരി എന്നാണ്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോക്കിരി പൊങ്കൽ. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും പോക്കിരി എന്ന് തന്നെയാണ്. സാവിത്രി, തങ്കമണി ടീച്ചർ, മനോജ് ഏട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പോക്കിരി എന്നാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നയനയാണ്. പോക്കിരി എന്നുള്ള ആൻസറാണ് നയനയും അയച്ചിരിക്കുന്നത്. സോന, മാളു, മുകേഷ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും പോക്കിരി എന്ന് തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ടോണിയും നവിനും ചേർന്നിട്ടാണ്. പോക്കിരി എന്നുള്ള ആൻസറാണ് രണ്ടു പേരും അയച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കുന്ന ആൻസർ ഈസ് പോക്കിരി എന്നാണ്. രണ്ടായിരത്തി 2007 വിജയ് മെയിൻ റോളിൽ എത്തി ഗംഭീരമാക്കിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിരുന്നു പോക്കിരി. അപ്പോൾ പോക്കിരി എന്ന സിനിമ കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത റിവേഴ്സ് മോഡിലുള്ള പാട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്.

0: ഓക്കെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മലയാളം സോങ് ആണ് കേട്ടോ. മലയാളം സോങ്ങിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ സിനിമയുടെ പേരും ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ സിനിമ ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കേൾപ്പിക്കുകയാണ്.
1: I'm a panic boy, I'm a panic.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Once again, welcome back to Aspreya Premier League with me, RJ Anusha. അപ്പോൾ പാട്ടൊക്കെ നമ്മൾ, അതായത് ഒരു പാട്ടിൻ്റെ കുറച്ച് പോർഷൻസ് റിവേഴ്സ് മോഡിലിട്ടിട്ട് ആ ഒരു റിവേഴ്സ് മോഡിൽ വരുന്ന പാട്ടിൻ്റെ വരിയിൽ നിന്നും സിനിമാ പേര് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ഗെയിമായിരുന്നു നമ്മൾ ഇത്രയും നേരമായിട്ട് 2 മണിക്കൂറായിട്ട് APL ലൂടെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് പാട്ട് ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്,

ഓക്കെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടിന്റെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ റിവേഴ്സ് മോഡിൽ ഇപ്പോൾ കേട്ടത്. അപ്പോൾ ആ വരികളിൽ ഒളിഞ്ഞിരിക്കുന്ന സിനിമ പേരേത് എന്ന ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ലിനിയാണ് ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. CID മൂസ എന്നാണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അരുൺ, മണികണ്ഠൻ, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് CID മൂസ എന്നാണ്. രതീഷ് ആർ ചന്ദ്രൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും CID മൂസ എന്ന് തന്നെയാണ്. ഷാരിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് പൊങ്കാല എന്നാണ് കേട്ടോ. ഓക്കെ, തങ്കമണി ടീച്ചർ, മനോജ് ഏട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറീസ് CID മൂസ എന്നാണ്. നയന, സോന, മാളു, നവീൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും CID മൂസ എന്ന് തന്നെയാണ്. ആൻഡ് ചെറിയാൻ ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് CID മൂസ എന്ന്. ഫൈനലി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് CID മൂസ എന്നാണ്.

ഓക്കെ, അപ്പോൾ നമ്മളേക്ക് ഒരുപാട് ഒരുപാട് ചിരിപ്പിച്ച്, ഇപ്പോഴും കാണുമ്പോൾ ചിരി വരുത്തുന്ന ഒരു അട്ടിപ്പൊളി റിപ്പീറ്റ് വാല്യൂ ഉള്ള ദിലീപേട്ടൻ്റെ മൂവിയാണ് CID മ്യൂസിയം. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് APL വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ ആരും എവിടെയും പോകരുത്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർഗോപമാൻ. It's me, RJ Anusha, signing out.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 o'clock.

0: ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ പിന്നിലായി പോകുന്ന ചില സാധാരണ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ നിസ്സഹായതകളെ, അവരുടെ അതിജീവനത്തെ, അതിലുപരി അവരുടെ വിജയത്തെ വളരെ റിയലിസ്റ്റിക് ആയ ദ മൂവി മനോഹരമാണ് ഇന്നത്തെ ക്ലാബ് ബോർഡ്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ കുളിർമ നൽകിയ അക്ഷരാർത്ഥത്തിൽ മനോഹരം എന്ന സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. 2019 പുറത്തിറങ്ങിയ ഈ ഫീൽ ഗുഡ് എന്റർടൈനർ സംവിധാനം ചെയ്തിരിക്കുന്നത് അൻവർ സാദിഖ് ആണ്. വിനീത് ശ്രീനിവാസിനെ നായകനാക്കി ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിന് ശേഷം അൻവർ സാദിഖ് ഒരുക്കിയ ഈ സിനിമ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് സംസാരിച്ചത്. ചെക്കാലക്കൽ ഫിലിംസിന്റെ ബാനറിൽ ജോസ് ചെക്കാലക്കലും സുനിൽ എ കെയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വലിയ താരപ്പകിട്ടുകൾക്ക് പിന്നാലെ പോകാതെ കഥയുടെ കരുത്തിൽ വിശ്വാസം അർപ്പിച്ച നിർമ്മാതാക്കൾക്ക് വലിയൊരു കൈയടി ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. മലയാളികളുടെ പ്രിയങ്കരനായ വിനീത് ശ്രീനിവാസൻ നായകനായി എത്തിയപ്പോൾ നായികയായി എത്തിയത് അപർണ ദാസ് ആണ്. ഒപ്പം ബേസൽ ജോസഫ്, ദീപക് പറമ്പോൾ, ഹരീഷ് പേരടി, ജൂഡ് ആന്റണി ജോസഫ്, വി കെ പ്രകാശ്, ഡൽഹി ഗണേശ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സിനിമയുടെ കഥ രണ്ടോ മൂന്നോ വരിയിൽ പറയുകയാണെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളുടെ കടന്നുവരവോടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു പരമ്പരാഗത ആർട്ടിസ്റ്റ് കാലത്തിനൊത്ത് മാറാൻ വേണ്ടി കമ്പ്യൂട്ടറും ഫോട്ടോഷോപ്പും പഠിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നതും തുടർന്ന് അയാൾ നേരിടുന്ന വെല്ലുവിളികളും അതിജീവനവുമാണ് മനോഹരം എന്ന സിനിമയുടെ മെയിൻ.
1: ഇവന്റെ മുന്നിൽ ഇതുപോലെ ഒന്ന് ഇറങ്ങണമെന്ന് സ്വപ്നമുണ്ട്. നമ്മള് ഇറങ്ങണതല്ലേ ലവൻ നിർത്താൻ തോന്നിയല്ലോ വലിയ കാര്യം.
2: ഞാൻ മൂത്രമൊഴിക്കാൻ നിർത്തിയാണ്ട് അപ്പോഴാണ് നിങ്ങളുടെ കണ്ട്.
1: ചെയ്യണ്ടെന്ന് പറയുന്നത് പണ്ടേ ഇവൻ ചെയ്യുള്ളൂ.
2: അല്ല
1: ഞാനത് നിന്നെ വിളിക്കാൻ നിന്റെ നമ്പർ
2: എങ്ങനെ നിക്കണടാ നീയൊക്കെ ഇവിടെ പറഞ്ഞോളൂ. നിന്റെ വെഡിങ് കാർഡ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ വിജയല്ലേ?
1: അത് നീ എങ്ങനെ അറിഞ്ഞു?
0: ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ലഭിച്ച പ്രേക്ഷക സ്വീകാര്യതയെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. യാതൊരുവിധ മുൻവിധികളും ഇല്ലാതെ തിയേറ്ററുകളിൽ എത്തിയ കുടുംബ പ്രേക്ഷകർ ഈ സിനിമയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഒരു സാധാരണക്കാരന്റെ ജീവിത സമരം വളരെ ലളിതമായി പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ പ്രേക്ഷകരും നായകന്റെ വിജയത്തിനായി തിയേറ്ററുകളിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ചിരിപ്പിച്ചും ഇടയ്ക്ക് ചെറുതായി കണ്ണു നനയിച്ചും ഒടുവിൽ വലിയൊരു പുഞ്ചിരിയോടെ തിയേറ്റർ വിട്ടിറങ്ങുവാൻ പാകത്തിലുമാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
2: Nallaru Joli Swapnamanu Engil Neda Mikacha Career. 10th Plus 2 Degree Kazhinjavarkku Nursing Assistant, Hospital Administration, Human Resource Management, Digital Marketing Executive, Professional Accounting, Front Office Management, Cosmetology തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Blackboard.
1: മനോഹരം എന്ന സിനിമയുടെ കഥയിലേക്ക് വന്നാൽ പാലക്കാടിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. മനു എന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ നായകൻ. വളരെ മനോഹരമായി കൈയക്ഷരത്തിൽ സിനിമാ പോസ്റ്ററുകളും പരസ്യ ബോർഡുകളും എഴുതുന്ന നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ ഒരു ആർട്ടിസ്റ്റാണ് മനു. എന്നാൽ കാലം മാറുകയാണ്, ടെക്നോളജി വളരുകയാണ്, ഡിജിറ്റൽ ഫ്ലെക്സ് പ്രിന്റിംഗ് മെഷീനുകൾ നാട്ടിലേക്ക് വരുന്നതോടെ മനുവിന്റെ ജീവിതം ആകെ മാറി മറിയുന്നു.
2: എനിക്കിതൊക്കെ
3: ചെയ്യാൻ അറിയണമെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് തരേണ്ട കാര്യമില്ലല്ലോ.
2: അപ്പൊ അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിക്കരുത്.
3: ഈ കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള ഡിസൈനിങ് പരിപാടിയൊക്കെ അറിയാന്നുള്ള അഹങ്കാരമാണ് നിനക്ക്. നിന്റെ ഒന്നും സഹായമില്ല, അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
2: I wish you a very happy married life.
3: ടാ പ്രഭു,
4: കുറച്ച് പാള കിട്ടോ?
2: പാളയാ?
3: ആടാ കൗങ്ങിന്റെ.
4: നീ നമ്മളെ കളിക്കാൻ വരുന്ന പിള്ളേരനെ കുട്ടിക്കോ. ആ ശരി.
1: നാട്ടിലെ സമ്പന്നനായ രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ഒരു ഫ്ലെക്സ് പ്രിന്റിംഗ് കട തുടങ്ങുന്നതോടെ ആളുകൾക്കെല്ലാം പെട്ടെന്ന് ലഭിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളോട് താല്പര്യമേറുകയും മനുവിന്റെ പരമ്പരാഗത കലയെ എല്ലാവരും അവഗണിക്കുകയും ചെയ്യുന്നു. അതോടെ മനുവിന് വരുമാനം നിലയ്ക്കുന്നു. ഒരു തൊഴിലില്ലാത്തവൻ എന്ന ലേബൽ അവനിൽ വീഴുന്നതോടെ മനുവിനെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി അവനെ ഉപേക്ഷിക്കുകയും പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ബിസിനസ് ചെയ്യുന്ന രാഹുലുമായി അടുപ്പമാവുകയും ചെയ്യുന്നു. പ്രണയവും തൊഴിലും നഷ്ടപ്പെട്ട് ആകെ തകർന്ന മനു പക്ഷെ അവിടെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. തന്റെ കലയെ പുതിയ കാലത്തിന് അനുസരിച്ച് മാറ്റിയെടുക്കുവാൻ അവൻ തീരുമാനിക്കുന്നു. ഫോട്ടോഷോപ്പും കമ്പ്യൂട്ടറും പഠിച്ച് സ്വന്തമായി ഒരു ഫ്ലെക്സ് മെഷീൻ വാങ്ങാൻ അവൻ ഇറങ്ങിത്തിരിക്കുന്നു.
5: ഏതായാലും താ വന്നത് കറക്റ്റ് സമയത്താണോ? വരും, ഇതൊക്കെ പഠിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റൂ. ഫോട്ടോഷോപ്പൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ നല്ല കിടലിന ആള് നാളെ കാലത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാ.
6: പിന്നെ ഞങ്ങളങ്ങട്
5: പോടോ.
1: കൂട്ടുകാരനായ പ്രഭുവിന്റെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹായത്തോടെ അവൻ ബാങ്ക് ലോണിന് ശ്രമിക്കുകയും കമ്പ്യൂട്ടർ പഠിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കാൻ വരുന്ന ശ്രീജ എന്ന കുട്ടിയെ മനു പരിചയപ്പെടുന്നത്. സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാതെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ശ്രീജയ്ക്കും പുതിയ കാലത്തെ പഠിച്ചെടുക്കുവാൻ പാടുപെടുന്ന മനുവിനും പരസ്പരം താങ്ങാകുവാൻ കഴിയുന്നു. ശ്രീജ മനുവിന് കമ്പ്യൂട്ടർ വിദ്യകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനു ശ്രീജയ്ക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസം പകർന്നു നൽകുന്നു. പലവിധ പ്രതിസന്ധികളെയും സുഹൃത്തുക്കളായ സഹായത്തോടെ മറികടന്ന് മനു ഒടുവിൽ തന്റെ ഫ്ലെക്സ് കട തുടങ്ങുന്നു. എന്നാൽ രാഹുൽ എന്ന പ്രതിനായകൻ അവിടെയും അവന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു.
7: ഇത് നിന്റെ ചുമരുമ്പിൽ പെയിന്റ് അടിക്കുന്ന പോലെ തെളുപ്പുള്ള പരിപാടി ഒന്നല്ല, കുറച്ച് ബുദ്ധി വേണം അല്ലേ ശ്രീ?
8: നീ ആരാന്നാണ്ടാ നിന്റെ വിചാരം? ആരാന്നാണ്ടാ വിചാരം? കുറെ ടൂൾസിന്റെ പേരും പറഞ്ഞിട്ട് നീ എന്നെ അങ്ങോട്ട് പേടിപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ ഈ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം കാണിക്കുന്ന ഒരു പേരുണ്ട്, സീതാരാമൻ. അയാൾ ആരാന്നറിയോ നിനക്ക്? അറിയണോ നിനക്ക്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനാണ്. അഡോബിൽ ജോയിൻ ചെയ്യുമ്പോ അയാൾ വെറും അസിസ്റ്റന്റാ. പക്ഷെ ഇപ്പോഴോ അതുപോലെ ഒന്നും ആയിട്ടില്ലല്ലോ. നീ ഓറാക്കല്ലേ ശ്രീജ, ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാന്ന് കഴിഞ്ഞാ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല.
7: ശ്രീജ,
8: നമ്മൾ ഒരുമിച്ചല്ലേ ഇത് പഠിക്കാൻ തുടങ്ങിയത്? നമുക്ക് ഒരുമിച്ച് എന്നെ ശരിയാക്കാം. ശ്രീജ വാ.
1: ക്സിൽ മനുവിന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കേണ്ട വലിയൊരു ഓർഡർ ലഭിക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ മെഷീൻ കേടാവുകയും വൈദ്യുതി നിലയ്ക്കുകയും ചെയ്യുന്നു. തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നുവെന്ന് കരുതി നിൽക്കുന്നിടത്ത് പകുതി പ്രിന്റ് ചെയ്ത ഫ്ലെക്സ് ബോർഡിൽ തന്റെ പരമ്പരാഗതമായ പെയിന്റിംഗ് കഴിവ് ഉപയോഗിച്ച് ബാക്കി ഭാഗം അവൻ കൈകൊണ്ട് വരച്ചു തീർക്കുന്നു. പഴയ കലയും പുതിയ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മനുവിന്റെ ആ മാസ്റ്റർ പീസ് വർക്ക് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാവുകയും എല്ലാവരുടെയും മുന്നിൽ അവൻ ഒരു വിജയിയായി മാറുകയും ചെയ്യുന്നു. ഒപ്പം ശ്രീജയുമായുള്ള തന്റെ പുതിയ ജീവിതത്തിലേക്ക് അവൻ സന്തോഷത്തോടെ കാലെടുത്ത് വെക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
2: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവ്വഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
1: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
5: മിതമായ നിരക്കിൽ മികച്ച സൌകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
1: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 കസിൻ ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96-ാമത് ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77,502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി M. ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്റ്റ് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: സിനിമയെ ഇത്രത്തോളം മനോഹരമാക്കിയതിൽ ഇതിലെ അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും പങ്ക് വളരെ വലുതാണ്. ആദ്യം തന്നെ വിനീത് ശ്രീനിവാസൻ എന്ന നടനെ കുറിച്ച് പറയണം. മനു എന്ന കഥാപാത്രത്തിന്റെ നിഷ്കളങ്കതയും തോൽവികളിലെ സങ്കടവും ജയിച്ചു കയറാനുള്ള വാശിയും വിനീത് അതിഗംഭീരമായാണ് സ്ക്രീനിൽ എത്തിച്ചത്. വിനീതിന്റെ മുഖത്തെ ആ ഒരു നിഷ്കളങ്കത തന്നെയാണ് പ്രേക്ഷകരെ ആ കഥാപാത്രത്തിലേക്ക് ഇത്രയധികം അടുപ്പിച്ചത്. ശ്രീജയായി വന്ന അപർണ ദാസ് തന്റെ വേഷം വളരെ തന്മയത്വത്തോടെ ഒരു പുതുമുഖത്തിന്റെ യാതൊരു പദർശയും ഇല്ലാതെ ചെയ്തു വെച്ചു. ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് പ്രഭു എന്ന കഥാപാത്രമായി വന്ന ബേസിൽ ജോസഫാണ്. വിനീതും ബേസിലും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ തിയേറ്ററുകളിൽ വലിയ ചിരിയാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ വില്ലൻ പരിവേഷമുള്ള രാഹുൽ എന്ന കഥാപാത്രമായി ദീപക് പറമ്പോലും മനുവിനെ എന്നും പിന്തുണയ്ക്കുന്ന ഉസ്താദായി ഹരീഷ് പേരുടെയും തങ്ങളുടെ വേഷങ്ങൾ ഗംഭീരമാക്കി.
1: മനോഹര, നമ്മളെ വീട്ടിലെ കോഴിക്കൂടിന്റെ മുകളിൽ കുറച്ച് ഫ്ലക്സ് വേണം. രാഷ്ട്രീയക്കാരത് വേണ്ട, സിനിമക്കാരത് മതി. കോഴികൾക്ക് പേടിയുണ്ടാവാൻ പാടില്ലല്ലോ.
2: മനു, നീ എന്താ ആളുകളെയൊക്കെ?
3: കഴിഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് വിശ്വട്ടനിരിക്കും. അഞ്ചു മിനിറ്റ്
1: അവൻ എന്റെ കോഴിക്കൂടിന്റെ ഫ്ലക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷയം?
0: ഇനി അണിയറയിലേക്ക് വന്നാൽ പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗിയും ഒരു കൊച്ചു ടൗണിന്റെ തിരക്കുകളും വളരെ മനോഹരമായി ഒപ്പിയെടുത്തത് ജബൻ ജേക്കബ് എന്ന സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹത്തിന്റെ ക്യാമറ സിനിമയുടെ ഫീൽ ഗുഡ് മൂഡ് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. നിതിൻ രാജ് അരോളിന്റെ എഡിറ്റിംഗ് സിനിമയെ ഒരിടത്തും ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി. സംഗീതത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സഞ്ജയുട്ടി ഒരുക്കിയ ഗാനങ്ങൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. പ്രത്യേകിച്ച് സഞ്ജയുട്ടിയും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ കിനാവോ എന്ന് തുടങ്ങുന്ന ഗാനം അന്നത്തെ ചെറുപ്പക്കാരുടെ സ്റ്റാറ്റസുകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾക്ക് ജീവൻ നൽകിയ സാമുവൽ എബിയുടെ പശ്ചാത്തല സംഗീതവും എടുത്തു പറയേണ്ടതാണ്.
4: നീ പറഞ്ഞാണ് ശരി, അവന് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് കോംപ്ലക്സ് മൂത്ത് പ്രാന്തായതാണ് അവന്.
5: എന്താ പറഞ്ഞേ?
4: കോംപ്ലക്സ് അല്ലേ കോംപ്ലക്സ്? അത് മൂത്തിട്ട്
5: കോംപ്ലക്സ് അല്ല കോംപ്ലക്സ്. ഭായി പറഞ്ഞ ഒരു കേബിൾ നമ്മള് കണക്ട് ചെയ്യാൻ മറന്നുപോയി.
6: ബോർഡിന് ഹെഡിലേക്ക് മൂന്ന് കേബിളാണ് ഉള്ളത്. ടാറ്റാ കേബിൾ, പവർ കേബിൾ, കോംബോലെക്സ് കേബിൾ.
5: കോംബോലെക്സ് കേബിൾ.

ഒരു വലിയ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഫോർമുലകൾ ഒന്നുമില്ലാതെ കേവലം 3 മുതൽ 4 കോടി രൂപ വരെയുള്ള ചെറിയ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഏകദേശം 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു. എന്നാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിയേറ്റർ കളക്ഷന് പുറമെ സാറ്റലൈറ്റ്, OTT, റൈറ്റ് എന്നിവയിലൂടെ വലിയൊരു സാമ്പത്തിക വിജയം നേടുവാൻ ഈ കൊച്ചു ചിത്രത്തിന് സാധിച്ചു. അപ്പൊ എന്തായാലും ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു സിനിമാ വിശേഷവുമായി വരാം അടുത്ത ക്ലാബ് ബോർഡിൽ. Till then, it's me, RJ Sultana, signing off.

0: Take a break.
1: Good evening, namaskaram, welcome to Take a Break with me, RJ Anamika. ഇന്നത്തെ ഒരു വ്യാഴാഴ്ച ദിവസം ഒരുപാടധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ടേക്ക് എ ബ്രേക്കിൽ പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പല ട്രെയിൻ യാത്രക്കാർക്കും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കേണ്ടി വരാറുണ്ട്. എന്നാലേ ആ ടിക്കറ്റ് റദ്ദാക്കുന്നതിനേക്കാൾ ആവശ്യക്കാരനായിട്ടുള്ള മറ്റൊരാൾക്ക് യാത്ര ചെയ്യാനായിട്ട് അവസരം നൽകുന്നതാണ് നല്ലതെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ റെയിൽവേ നിയമങ്ങൾ അനുസരിച്ച് എല്ലാ സിറ്റുവേഷൻസിലും ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ബിക്കോസ് സാധാരണയായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത വ്യക്തിക്ക് മാത്രമേ അതുകൊണ്ട് യാത്ര ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും ചില നിയമങ്ങൾ പ്രകാരം നിങ്ങളുടെ ഫാമിലിക്ക് ആ ടിക്കറ്റ് കൈമാറാനായിട്ട് റെയിൽവേ അനുവദിക്കുന്നുണ്ട്. അടുത്തിടെ ട്രെയിൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി അവകാശ വാദങ്ങൾ വൈറലാകുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം യാത്രക്കാർക്ക് പേരും യാത്രാ തീയതിയും പണച്ചെലവില്ലാതെ മാറ്റാനായിട്ട് കഴിയുമെന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. പലരും ഇത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ വാസ്തവം എന്താണ് എന്നറിയാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർജെ അനാമിക. റെയിൽവേ റിസർവേഷൻ കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് നിങ്ങൾക്ക് തീയതി മാറ്റാനായിട്ട് കഴിയും. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് 24 hours മുമ്പ് റിസർവേഷൻ കൗണ്ടറിൽ അപ്ലൈ ചെയ്യണം. എങ്കിലും തീയതി മാറ്റുന്നതിന് റെയിൽവേ ഫീസ് ഈടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരേ സ്ഥലത്ത് ഈ ഒരു ഫെസിലിറ്റി ഒരിക്കൽ മാത്രമേ ലഭ്യമാകൂ എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. IRCTC വഴി ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രാ തീയതികൾ നേരിട്ട് മാറ്റാനായിട്ട് കഴിയില്ല. അത്തരമൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ആദ്യം ടിക്കറ്റ് റദ്ദാക്കുകയും പിന്നീട് മറ്റൊന്ന് ബുക്ക് ചെയ്യുകയും വേണം. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്നാലും ചില നിയമങ്ങൾ പ്രകാരം നമ്മുടെ പേരൻസ്, ഹസ്ബൻഡ്, വൈഫ്, സിസ്റ്റർ, ബ്രദർ, ഡോട്ടർ, സൺ തുടങ്ങിയ ചില ഫാമിലീസിന്റെ പേരിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ടിക്കറ്റ് കൈമാറാനായിട്ട് റെയിൽവേ അനുവദിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ടിക്കറ്റ് ഒരു ഫാമിലിക്ക് കൈമാറണമെങ്കിൽ ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് 24 hours മുമ്പ് സ്റ്റേഷൻ മാസ്റ്ററിലോ ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ ഓഫീസിലോ അപ്ലൈ ചെയ്യണം. ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. മാത്രമല്ല റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ട്രാൻസ്ഫർ പ്രക്രിയ കംപ്ലീറ്റ് ആകുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മനസ്സിൽ വെക്കുക. അതായത് എല്ലാ ഡീറ്റെയിൽസും എപ്പോഴും ശ്രദ്ധാപൂർവ്വം ഫിൽ ചെയ്യുക കേട്ടോ. തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. ബിക്കോസ് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് അത്ര ഈസി ആയിട്ട് പറ്റില്ല. മാത്രമല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. കൂടാതെ നിങ്ങളുടെ പണവും നഷ്ടമായേക്കാം. സോ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കാം കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത് RJ അനാമിക.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഭക്ഷണം വേഗത്തിൽ പാകം ചെയ്യാനായിട്ടും കുറഞ്ഞ ഗ്യാസ് മതിയെന്നാലും പ്രഷർ കുക്കറുകൾ മിക്കവാറും എല്ലാ വീടുകളിലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പ്രഷർ കുക്കർ ശരിയായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നുകൂടിയാണ്. ചിലപ്പോ ചെറിയ അശ്രദ്ധ പോലും കുക്കർ പൊട്ടിത്തെറിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുക്കർ പൊട്ടിത്തെറിക്കാൻ കാരണമാകുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നും അത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്നും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ അത് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ കൂടെ ഉള്ളത് ആർജെ അനാമിക. ഈ അപകടമുണ്ടാകുന്നതിൽ ആദ്യത്തേതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് കുക്കറിൽ അമിതമായിട്ട് ഭക്ഷണം നിറയ്ക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് കുക്കറിൽ എപ്പോഴും കുറച്ച് സ്പേസ് ഒന്ന് മാറ്റിവെക്കണം. അത് നീരാവി പുറത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ കുക്കറിൽ എന്തെങ്കിലും വിഭവം പാചകം ചെയ്യുന്ന സമയത്ത് നുര രൂപപ്പെടാറുണ്ട്. ഈ നുര പലപ്പോഴും കുക്കറിന്റെ സുരക്ഷാ വാൽവുകളെയും ദ്വാരങ്ങളെയും അടയ്ക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ തടയുന്ന ഒന്നാണ്. നീരാവി പുറത്തേക്ക് പോകുന്നത് തടസ്സപ്പെടുകയാണെങ്കിൽ കുക്കറിനുള്ളിലെ മർദ്ദം അപകടകരമായിട്ടുള്ള നിലയിലേക്ക് ഉയരുന്നുണ്ട്. ഇത് പൊട്ടിത്തെറിക്ക് കാരണമാകുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കുക്കറിന്റെ റബ്ബർ ഗാസ്കറ്റിന്റെ തകരാറാണ്. കുക്കറിന്റെ മൂടിയിലെ റബ്ബർ വളയം മൂടിക്കും പാത്രത്തിനും ഇടയിൽ ഒരു ഇറുകിയ സീൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നീരാവി പുറത്തേക്ക് പോകുന്നത് തടയുകയും ശരിയായിട്ടുള്ള പ്രഷർ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കാലക്രമേണ ഈ ഒരു റബ്ബർ വളയം തേഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കട്ടിയാവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നീരാവി പുറത്തേക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുക്കറിനുള്ളിൽ ഒരു പ്രഷർ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റബ്ബർ 2-3 മാസത്തിൽ ഒരിക്കൽ നമ്മൾ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും വിള്ളലുകളോ കീറലുകളോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉടനടി മാറ്റി സ്ഥാപിക്കുകയും വേണം. അതുപോലെ തന്നെ അപകടമുണ്ടാകാനായിട്ടുള്ള 3-ാമത്തെ റീസൺ എന്ന് പറയുന്നത് കുക്കറിന്റെ സേഫ്റ്റി വാൽവിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. സേഫ്റ്റി വാൽവിലൂടെ അധിക നീരാവി പുറത്തേക്ക് പോയിട്ട് അടഞ്ഞു പോകാറുണ്ട്. പലപ്പോഴും പാകം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ ഭാഗങ്ങളോ നുരയോ ഈ ഒരു വാൽവിൽ കുടുങ്ങി ദ്വാരം കംപ്ലീറ്റ് ആയിട്ടും അടയുന്നുണ്ട്, ക്ലോസ്ഡ് ആവുന്നുണ്ട്. അപ്പോ ദ്വാരം അടഞ്ഞു പോകുമ്പോൾ നീരാവിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഒരു മാർഗവും ഉണ്ടാവില്ല. കൂടാതെ കുക്കറിനുള്ളിലെ പ്രഷർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഒടുവിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാചകം ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു വാൽവ് ക്ലീൻ ആക്കുകയും അത് അടഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി 4-ാമത്തേതും വളരെ സാധാരണവുമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കുക്കർ നീരാവി പോകുന്നതിന് മുൻപ് വളരെ വേഗത്തിൽ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. ബിക്കോസ് ഈ കുക്കറിനുള്ളിൽ ധാരാളം മർദ്ദവും ചൂടുള്ള നീരാവിയും ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകാതെ പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പൊള്ളിച്ചേക്കാം. അത്തരമൊരു സിറ്റുവേഷൻസിൽ കുക്കർ സ്വയം തണുക്കാനായിട്ട് അനുവദിക്കുകയോ വിസിലിന് ശേഷം പ്രഷർ റിലീസ് വാൽവിലൂടെ പതുക്കെ നീരാവി പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ പ്രഷർ കുക്കറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അപകടങ്ങളെ എളുപ്പത്തിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇനിയും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള ട്രാക്ക് കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇന്ത്യയുടെ പരമ്പരാഗത ആചാരത്തെയും പൈതൃകത്തെയും മുറുകെ പിടിക്കുന്ന ശില്പചാതുര്യമാണ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ അല്ലെ. പൈതൃകത്തെ മുറുകെ പിടിക്കുന്ന പോലെ കരുണ കൊണ്ട് ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട് ഗോൾഡൻ ടെമ്പിളിന്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ആയിട്ടുള്ള അടുക്കള അഥവാ കമ്മ്യൂണിറ്റി കിച്ചൺ ഗോൾഡൻ ടെമ്പിളിലാണ് ഉള്ളത്. ലങ്കർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. 50,000 മുതൽ 100,000 വരെയുള്ള ആളുകൾക്കാണ് അവിടെ ദിവസവും ഭക്ഷണം വിളമ്പുന്നത്. വിശന്നു വരുന്ന ആർക്കും ഇവിടുന്ന് വെറും വയറുമായിട്ട് പോവേണ്ട ആവശ്യം വരാറില്ല എന്നുള്ളതാണ് സത്യം. സൗജന്യമായിട്ട് ഭക്ഷണം നൽകുന്നത് സിഖ് മതത്തിന്റെ ഒരു ആചാരവും സേവനവുമായിട്ടാണ് അവരെ കാണാറുള്ളത്. ആൻഡ് ഏത് മതസ്ഥർക്കും ഇവിടെ എത്തി ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. 1481 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു നാനാക്കാണ് ലങ്കർ ആചാരം ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ലോകമെമ്പാടുമുള്ള സിഖ് മതത്തിന്റെ അനുയായികളോട് ഇതേ ആചാരം ഫോളോ ചെയ്യാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. ആഴ്ചയിലെ എല്ലാ ദിവസവും 24 hours ലങ്കർ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെജിറ്റേറിയൻ വിഭവങ്ങളാണ് കൂടുതലായിട്ടും നൽകി വരുന്നത് കേട്ടോ. ദാല്, സബ്ജി, ചപ്പാത്തി, ഖീർ എന്നിവയാണ് പ്രധാനപ്പെട്ട വിഭവങ്ങളായിട്ട് വരുന്നത്. ആളുകളെ നിലത്തിരുത്തിയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം 300 ആളുകളാണ് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള സന്നദ്ധ പ്രവർത്തകര് ഭക്ഷണം പാകം ചെയ്യുന്നത് കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താറുണ്ട്. മാത്രമല്ല ലെബൻലി ഒരു ഭക്തൻ സംഭാവന ചെയ്ത ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു യന്ത്രം കൂടി ഇവിടെയുണ്ട്. 1 hour ഇരുപത്തി 5000 ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മാവ് അരിച്ചെടുക്കാനായിട്ടും കുഴയ്ക്കാനായിട്ടും ചപ്പാത്തി തയ്യാറാക്കാനായിട്ടും കൂറ്റൻ യന്ത്രങ്ങൾ വേറെയുമുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 5000 kg ഗോതമ്പ്, 2000 kg പയർ, 1400 kg അരി, 700 kg പാൽ, 100 ഗ്യാസ് സിലിണ്ടറുകൾ എന്നിവ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഗോൾഡൻ ടെമ്പിളിൽ ഇപ്പോഴും ഫോളോ ചെയ്തു വരുന്ന ലങ്കർ സേവനത്തെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കുകയും പലരും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ദിവസവും 50,000 പേർക്ക് ഭക്ഷണം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ അടുക്കള ഇന്ത്യയിലെ ഗോൾഡൻ ടെമ്പിളിലാണ് ഉള്ളത് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത്. RJ അനാമിക.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771711.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ എല്ലാം ഒരു പകൽ അവസാനിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതോടു കൂടിയാണല്ലേ. എന്നാലേ പല ദിവസങ്ങളിലും സൂര്യാസ്തമയം ഉണ്ടാകാറില്ലാത്ത പല സ്ഥലങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാല മാസങ്ങളില് അവയുടെ ഉയർന്ന അക്ഷാംശം കാരണം ചില സ്ഥലങ്ങളിൽ അർദ്ധരാത്രി സൂര്യൻ എന്നറിയപ്പെടുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസം അനുഭവപ്പെടുന്നുണ്ട്. ഇക്കാര്യം വിശ്വസിക്കാനായിട്ട് കുറച്ച് പ്രയാസമാണെങ്കിലും അത്തരം സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ അന. ഫസ്റ്റ് വൺ ആണ് നോർവേ. നോർവേ ആർട്ടിക് സർക്കിളിനുള്ളിൽ വരുന്ന ഒരു സ്ഥലമാണ്. പാതിരാസൂരിന്റെ നാടും എന്ന് നോർവേ അറിയപ്പെടാറുണ്ട്.

ദ്വീപാണ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. ജൂൺ മാസത്തിൽ ഇവിടെ സൂര്യാസ്തമയം ഇല്ലെന്ന് തന്നെ പറയാട്ടോ. ആൻഡ് അത് മാത്രമല്ല, അർദ്ധരാത്രിയിലും മറ്റു മാസങ്ങളിൽ സൂര്യപ്രകാശം ആസ്വദിക്കാനായിട്ട് സാധിക്കും. നാലാമത്തേതാണ് ബാരോ അലസ്ക. മെയ് അവസാനം മുതൽ ജൂലൈ അവസാനം വരെ അലസ്കയിലെ ബാരോയിൽ സൂര്യൻ അസ്തമിക്കാറില്ല. എന്നാൽ നവംബർ ആദ്യം മുതൽ അടുത്ത 30 ദിവസത്തേക്ക് ഇവിടെ രാത്രിയാണ് കേട്ടോ. ഇതിനെ പോളാർ നൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. മഞ്ഞുമൂടിയ മലനിരകൾക്കും മനോഹരമായിട്ടുള്ള ഹിമാനികൾക്കും പേര് കേട്ട ഒരു സ്ഥലമാണ് ഈ ഒരു ബാരോ എന്ന് പറയുന്നത്. അഞ്ചാമത്തേതാണ് ഫിൻലാൻഡ്. ആയിരക്കണക്കിന് തടാകങ്ങളും ദ്വീപുകളും ഉള്ള ഒരു രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺട്രി ആണ് കേട്ടോ. നമ്മൾ പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് കൺട്രി ആണ് ഫിൻലാൻഡ്. വേനൽക്കാലത്ത് സൂര്യൻ ഏകദേശം 73 ദിവസം ഇവിടെ തുടർച്ചയായിട്ട് പ്രകാശം തരുന്നുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് നോർത്തേൺ ലൈറ്റ്സ് ആസ്വദിക്കാനായിട്ടുള്ള അവസരമുണ്ട് കേട്ടോ. ഇതിനു പുറമെ സ്കീയിങ്, ഇഗ്ലൂയിലെ താമസം തുടങ്ങിയ ആക്ടിവിറ്റികളിലും നമുക്ക് ഏർപ്പെടാനായിട്ടും സാധിക്കും. ഫൈനൽ വൺ, സ്വീഡൻ. മെയ് മുതൽ ഓഗസ്റ്റ് വരെ സ്വീഡനിൽ സൂര്യൻ അർദ്ധരാത്രിയിൽ അസ്തമിക്കുകയും തുടർന്ന് പുലർച്ചെ 4:30 ഉദിക്കുകയും ചെയ്യുന്നുണ്ട്. സൂര്യൻ ഇവിടെ 6 മാസം തുടർച്ചയായിട്ട് പ്രകാശം നൽകുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണല്ലേ. ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രകൃതിയുടെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം. സോ സൂര്യൻ അസ്തമിക്കാത്ത സ്ഥലങ്ങളുണ്ട്, അതിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. വിശേഷങ്ങളും അപ്ഡേഷൻസും ഒന്നും അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും മുൻപന്തിയിൽ തന്നെയാണ്. വിപുലമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങളാണ് പല രാജ്യങ്ങളിലും നിലവിലുള്ളതും. എന്നാൽ ഇത്രയും അധികം സൗകര്യങ്ങളുള്ള ലോകത്ത് വിമാനത്താവളങ്ങളില്ലാത്ത രാജ്യങ്ങളുണ്ടെന്നും ആ രാജ്യങ്ങളെ യാത്രയ്ക്കായിട്ട് ജനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ബദൽ സംവിധാനങ്ങളും ഏതൊക്കെയാണ് എന്ന് കേട്ടാലോ ടേക്ക് എ ബ്രേക്കിൽ. നമ്മുടെ ലോകത്ത് വിമാനത്താവളങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് അണ്ടോറയാണ്. വെറും 468 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ് അണ്ടോറ. ഫ്രാൻസിനും സ്പെയിനും ഇടയിലെ കിഴക്കൻ പൈറനസ് പർവ്വത നിരകളിലാണ് ഈ ഒരു കൺട്രി സിറ്റുവേറ്റ് ചെയ്യുന്നത്. സുന്ദരമായിട്ടുള്ള സ്കീ റിസോർട്ടുകളും നയനമനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾക്കും പേര് കേട്ട ഒരു കൺട്രിയാണ് അണ്ടോറ. പ്രകൃതി ഭംഗിക്ക് മാത്രമല്ല സ്നോ ബോർഡിങ്ങിനും നികുതിരഹിത ഷോപ്പിംഗിനും പേര് കേട്ട ഇടം കൂടിയാണ് ഇത്. ഇത്രയും മനോഹരമായിട്ടുള്ള രാജ്യം വിസിറ്റ് ചെയ്യാനായിട്ട് വിമാനത്താവളം ഇല്ല എന്നുള്ളത് കുറച്ച് വിഷമം നിറഞ്ഞ കാര്യമാണെങ്കിലും അവിടുത്തെ ചെറിയ വലിപ്പവും ഭൂമിശാസ്ത്രവും ഒക്കെയാണ് ഇങ്ങനെയുള്ള സൗകര്യക്കുറവിന് അടിസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വിമാനത്താവളത്തിന്റെ അഭാവം റോഡിലൂടെയുള്ള യാത്ര അനിവാര്യമാക്കുന്നുണ്ട്. വിസിറ്റേഴ്സ് ഉണ്ടല്ലോ, സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും റോഡ് മാർഗമാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അണ്ടോറയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ബസ് സംവിധാനങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ കൺട്രി എന്ന് പറയുന്നത് മൊണോക്കോ. 2.02 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള മൊണോക്കോ ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ കൺട്രി കൂടിയാണ്. സമ്പന്നമായിട്ടുള്ള ജീവിത ശൈലി, ലോകോത്തര കാസിനോകൾ, സമ്പന്നരുടെ നികുതി സങ്കേതം എന്നീ നിലയ്ക്ക് പേര് കേട്ട ഒരു കൺട്രിയാണ് മൊണോക്കോ. ആകർഷകമായിട്ടുള്ള ഫ്രഞ്ച് റിവേരിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ നഗര സംസ്ഥാനമാണ് ഇത്. ആഡംബരത്തിന് പേര് കേട്ട ഒരു ഇടമാണെങ്കിലും എയർപോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് ആണ് എന്ന് തന്നെ പറയാട്ടോ. 30 കിലോമീറ്റർ അകലെയുള്ള നെസ്കോ ഡി അസൂർ എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള ഒരു എയർപോർട്ട് എന്ന് പറയുന്നത്. ബസ്സുകളും ട്രെയിനുകളും അടങ്ങുന്ന പൊതുഗതാഗത സംവിധാനം യൂസ് ചെയ്ത് വിസിറ്റേഴ്സിന് ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും എത്തിപ്പെടാനായിട്ട് സാധിക്കും. അടുത്തൊന്നാണ് ലിച്ചൻസ്റ്റി. സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രേലിയക്കും ഇടയിലുള്ള 160 കിലോമീറ്റർ വിസ്തൃതിയുള്ള കരയില്ലാ രാജ്യമാണ് ലിച്ചൻസ്റ്റി. മനോഹരമായിട്ടുള്ള പർവ്വതങ്ങൾക്കും പ്രകൃതി ദൃശ്യങ്ങൾക്കും പേര് കേട്ട ഒരു കൺട്രിയാണിത്. ഇവിടെ എയർപോർട്ട് ഇല്ലെങ്കിലും റോഡ് മാർഗമോ ട്രെയിനിലോ ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് കേട്ടോ. ബസ് സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പട്ടണങ്ങളെ കണക്ട് ചെയ്യുന്നത്. വാഡൂസ് കാസിൽ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. മനോഹരമായിട്ടുള്ള ആൽപൈൻ ലാൻഡ്സ്കേപ്പ് ആസ്വദിക്കാനായിട്ട് ധാരാളം ഹൈക്കിംഗ് പാതകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്തൊന്നാണ് സാൻ മറീനോ. ഇറ്റലിക്കുള്ളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണ് സാൻ മറീനോ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക്കുകളിൽ ഒന്നാണ് സാൻ മറീനോ. 61 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു കൺട്രി കൂടിയാണ് കേട്ടോ ഇത്. എയർപോർട്ട് ഇല്ലെങ്കിലും ഇറ്റലിയിൽ നിന്ന് ഇവിടേക്ക് റോഡ് മാർഗം എത്തിച്ചേരാനായിട്ട് സാധിക്കും. രമിനിയിൽ 25 കിലോമീറ്റർ അകലെയുള്ള ഫെഡറിക്കോ ഫെലിനി അന്താരാഷ്ട്ര എയർപോർട്ട് ആണ് ഏറ്റവും അടുത്തുള്ള ഒരു എയർപോർട്ട് എന്ന് പറയുന്നത്. സാൻ മറീനയിലെ 3 ഐക്കണിക് ടവറുകളിൽ ഒന്നായിട്ട് ഗെറ്റ്വ വേറിട്ട് നിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ബസലിക്ക ഡി സാൻ മറീനോ ആണ് കേട്ടോ. ഫൈനൽ കൺട്രിയാണ് നൌറു. 21 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപ രാഷ്ട്രമാണ് നൌറു എന്ന് പറയുന്നത്. ഫോസ്ഫറസ് ഖനനത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് നൌറു. നൌറുവിന് ഒരു വിമാനത്താവളം ഉണ്ടെങ്കിലും അതിന്റെ പ്രവർത്തന ശൈലിയും അന്താരാഷ്ട്ര ബന്ധങ്ങളും കുറച്ച് ലിമിറ്റഡ് ആണ്. ദ്വീപിലെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സുകളെയും സൈക്കിളുകളെയുമാണ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോ വിമാനത്താവളങ്ങൾ ഇല്ലാത്ത 5 കൺട്രീസിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. വിശേഷങ്ങളും അപ്ഡേഷൻസും ഒന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാനായിട്ടുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രീ ഐ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ദീർഘദൂര യാത്രകൾക്കോ നീണ്ട കാലത്തേക്കുള്ള യാത്രകളിലോ ഒക്കെ നമ്മുടെ സന്തത സഹചാരിയാണ് ട്രോളി ബാഗുകൾ അല്ലെ. ചക്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഭാരം കയ്യിലോ തോളിലോ താങ്ങേണ്ട എന്നതാണ് ട്രോളി ബാഗിനെ സ്വീകാര്യമാക്കുന്നത്. അപ്പോ ഉരുട്ടി നീക്കാവുന്ന ഈ ഒരു ബാഗുകളുടെ ഹിസ്റ്ററി അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്ക് എൽക്കോടെയുള്ളത് ആർജെ അനാമിക. ആദ്യത്തെ റോളിംഗ് സൂട്ട് കേസ് രൂപകൽപ്പന ചെയ്തത് മസാച്യൂസെറ്റ്സ് ലഗേജ് കമ്പനിയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബെർണാർഡ് ഡി സാന്റോ ആണ്. 50 വർഷം മുൻപായിരുന്നു ഇത് കേട്ടോ. ആളുകൾക്ക് ലഗേജിന്റെ ഭാരം അറിയാതെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ ബാഗ് എന്ന കോൺസെപ്റ്റിൽ നിന്നാണ് റോളിംഗ് സ്യൂട്ട് കേസിന്റെ ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. 1970 ഒരു വിമാനയാത്രയ്ക്കുള്ള കാത്തിരിപ്പിനിടെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് അദ്ദേഹത്തെ റോളിംഗ് സ്യൂട്ട് കേസിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒരാൾ രണ്ട് വലിയ ബാഗുകൾ വഹിച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഒരു വിമാനത്താവള ജീവനക്കാരൻ എന്തോ സാധനങ്ങൾ കൈവണ്ടിയിൽ കൊണ്ടുപോകുന്നതും കണ്ടു. ഇതിൽ നിന്നുണ്ടായ പ്രചോദനമാണ് ബാഗ് വിപണിയിലെ വൻ വഴുത്തിരിവിന് കാരണമായത്. എന്നാൽ സാന്റോയുടെ ബാഗ് പെട്ടെന്ന് ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല. റോളിംഗ് ബാഗിന് ജനപ്രീതി ലഭിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലായി പിന്നെ സാന്റോയുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ന്യൂയോർക്കിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിൽ കെട്ടിക്കിടക്കുന്ന ബാഗുകൾ വിറ്റുപോകാനായിട്ട് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൂടിയേ തീരൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള നീക്കങ്ങളുടെ ഫലമായിട്ടാവണം ഒരു വൻകിട ബാഗ് കമ്പനി ഒരു റോളിംഗ് ബാഗുകളെ ഏറ്റെടുത്തത്. അവരുടെ പരസ്യങ്ങളിലൂടെ ഈ ഒരു ഉൽപ്പന്നം ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. 20 വർഷങ്ങൾക്ക് ശേഷം റോബർട്ട് പ്ലാത്ത് റോളിംഗ് ബാഗിന് പുതിയൊരു കെട്ടും മട്ടും നൽകി. അതുവരെയുള്ള പോരായ്മകൾ മറികടക്കുന്ന പുതിയ ഡിസൈൻ വളരെ പെട്ടെന്ന് തന്നെ സ്വീകാര്യത നേടി. കുത്തനെയുള്ള ബാഗിന്റെ താഴെ വീലുകളും മുകളിലെ ഹാൻഡിലും ഒക്കെ ആയതോടുകൂടി ട്രോളി ബാഗിന് പുതിയൊരു പ്രൗഢി തന്നെ വന്നു എന്ന് തന്നെ പറയാം. ആ ഡിസൈനിലും കാലക്രമേണ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയാണ് ഇന്ന് നമ്മൾ കാണുന്ന തരം ട്രോളി ബാഗുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ് കൂടെയുള്ളത് ആർജെ അനാമിക.

0: ടേക്ക് എ ബ്രേക്ക്.
1: യാത്രകൾ പോകാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് നമ്മൾ എല്ലാവരും അല്ലെ. എവിടേക്കാണ് പോകുന്നതെന്ന് നേരത്തെ തീരുമാനിക്കും, അവിടെ എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെ പോകണമെന്നും ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക. എന്നാലേ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത് പാസ്പോർട്ടും മറ്റു ഡോക്യുമെന്റ്സും ഒക്കെ എടുത്ത് എയർപോർട്ടിൽ എത്തുകയാണ്. വിമാനത്തിൽ കയറുന്നു, വിമാനം ഇറങ്ങുമ്പോൾ മാത്രം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നു. ഭാവനയാണെന്ന് കരുതേണ്ട, ഇങ്ങനെയും വിമാനയാത്രയുണ്ട് കേട്ടോ. സ്കാൻഡിനേവിയൻ എയർലൈൻ ആണ് സർപ്രൈസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്ര നടപ്പിലാക്കുന്ന എയർലൈനുകളിൽ ഒന്ന്. ഡെസ്റ്റിനേഷൻ അൺനോൺ എന്നായിരുന്നു ഈ ഒരു വേറിട്ട യാത്രയെ എയർലൈൻ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2025 April 4 ഏറ്റവും ഒടുവിലത്തെ മിസ്റ്ററി ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത്. യാത്ര പ്രഖ്യാപിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വിമാനത്തിലെ ടിക്കറ്റുകളെല്ലാം വിറ്റുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യാത്രക്കാരെല്ലാം എത്തി, ചെക്ക് ഇൻ ചെയ്തു, വിമാനത്തിൽ കയറി ഡെൻമാർക്കിലെ കോപ്പൻഗേനിൽ നിന്ന് വിമാനം പറന്നുയരുന്നു. അപ്പോഴും തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നതിനെ കുറിച്ച് യാത്രക്കാർക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സസ്പെൻസ് അവസാനിപ്പിച്ച് സ്പെയിനിലെ സെൽവില്ലിൽ വിമാനം ലാൻഡ് ചെയ്തു. ഈ ഒരു യാത്രയുടെ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ എയർലൈൻസ് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ സർപ്രൈസുകളാണ് ലഭിച്ചതെന്നാണ് യാത്രക്കാരുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത യാത്രക്കായിട്ട് കാത്തിരിക്കുകയാണെന്നും ഉറപ്പായിട്ടും ഇനി മിസ്റ്ററി യാത്രകൾ തങ്ങൾ തയ്യാറാക്കുമെന്നും യാത്രക്കാരിലെ ഭൂരിഭാഗവും പേരും പറയുന്നുണ്ട്. ഇത്തരം യാത്രകൾക്ക് വിസയുടെ പ്രശ്നം വരില്ലേ എന്നുള്ളൊരു ഡൌട്ട് നമ്മുടെ മനസ്സിൽ തോന്നാം. ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. ഷെങ്കൻ ഏരിയയിലാണ് സ്കാൻഡിനേവിയൻ എയർലൈൻ മിസ്റ്ററി യാത്രകൾ പൊതുവെ നടത്താറുള്ളത്. സ്കാൻഡിനേവിയൻ എയർലൈനെ കൂടാതെ വെസ് എയറും ലുഫ്താൻസ എയർലൈനും എല്ലാം ഇത്തരം യാത്രകൾ നടത്തുന്നുണ്ട്. മതിയായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലുള്ളവർക്കും യാത്രയുടെ ഭാഗമാകാമെന്നാണ് എയർലൈനുകൾ പറയുന്നത് കേട്ടോ. എങ്ങോട്ടെന്നറിയില്ല, നിഗൂഢത നിറച്ച ഒരു വിമാനയാത്ര, അതാണ് ഡെസ്റ്റിനേഷൻ അൺനോൺ എന്ന വേറിട്ട യാത്ര. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഒക്ടോബർ 1 എന്ന് പറയുന്നത് വേൾഡ് കോഫി ഡേ ആയിട്ടാണ് നമ്മൾ പൊതുവെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. കൈഫേ, കേഫി, കഫേ, കഫി, കോഫി എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളുള്ള നമ്മുടെ സ്വന്തം കാപ്പിയെ പറ്റി നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർജെ അനാമിക. നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് വേണേൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചെടുത്ത് കുടിക്കുന്ന കാപ്പിയുടെ വില 25,000 രൂപയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ, അങ്ങനെ ഒരു കാപ്പിയുണ്ട്. അത് ഇവിടെ

വെസ്റ്റ് ജാവയിലെ പങ്കലങ്കൻ ഹൈലാൻഡ്സിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ കാപ്പിക്കുരു ഉത്പാദിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ ഇന്ത്യയിലും എത്തിയിട്ടുള്ള കോപ്പി ലുവാക്കിന് ആരാധകർ ഏറെയാണ് കേട്ടോ. ചോക്ലേറ്റിന്റെ രുചിയുള്ള ഈ ഒരു കാപ്പിയുടെ മണം പലരെയും അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ്. ഇത്തരത്തിൽ ഉത്പാദിപ്പിക്കുന്നതാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ഏറെയുണ്ട് ഈ ഒരു കോപ്പി ലുവാക്കിന്. വിലയുടെ കാര്യം ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ദ ബെസ്റ്റ് കോഫി എന്ന് വേണം കോപ്പി ലുവാക്കിനെ വിശേഷിപ്പിക്കാനായിട്ട്. നമ്മൾ പലതരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഡ്രസ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്, അങ്ങനെ ആ ടൈപ്പ് ഓഫ് കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള അല്ലെങ്കിൽ വിലയേറിയിട്ടുള്ള കോഫിയെ കുറിച്ച് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ കേൾക്കാത്തവരോട് ഞാൻ ഈ പറഞ്ഞ കുഞ്ഞ് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ദ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ നിശാഗന്ധിയുമായിട്ട് ആർ ജെ ശ്രീശാന്ത് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. സോ ഇന്നത്തേക്ക് എനിക്കിവിടുന്ന് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ മനുഷ്യരെ വല്ലാത്തൊരു കൂട്ടമാണ്. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമ്മൾ മറ്റു മനുഷ്യരിലേക്ക് മാത്രമായി ചുരുക്കാറുണ്ട്. ഒരാൾ നമ്മളെ മനസ്സിലാക്കണം, ഒരാൾ നമ്മളെ ചേർത്ത് പിടിക്കണം, ഒരാൾ നമുക്കെപ്പോഴും താങ്ങാകണം എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ആഗ്രഹങ്ങളുടെ ഭാരം താങ്ങാൻ പലപ്പോഴും മറ്റൊരാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവരും നമ്മളെപ്പോലെ തന്നെ കുറവുകളുള്ള, മാറ്റങ്ങൾക്ക് വിധേയരാകുന്ന സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ലോകം വെറും ഒന്നോ രണ്ടോ വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ, അവർ നമ്മളിൽ നിന്ന് അകലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്നേഹം തരാതിരിക്കുമ്പോഴോ നമ്മുടെ ലോകം തന്നെ അവസാനിച്ചതുപോലെ നമുക്ക് തോന്നും. അപ്പോഴാണ് ഹൃദയം ശരിക്കും വേദനിക്കാൻ തുടങ്ങുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പ്രകൃതിയിലെ ഋതുക്കൾ മാറുന്നത് പോലെയാണ് നമ്മൾ മനുഷ്യരുടെ മനസ്സും. ഇന്നുള്ള സ്നേഹമോ പരിഗണനയോ നാളെ ഉണ്ടാകണമെന്നില്ല. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. മനുഷ്യരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനസ്സിന് അവർ മാറുന്നതിനനുസരിച്ച് വലിയ മുറിവുകൾ ഏൽക്കേണ്ടി വരും. എന്നാൽ ഒരിക്കലും മാറാത്ത ചിലതുണ്ട് നമുക്ക് ചുറ്റും, നമ്മളെ ഒരിക്കലും വിട്ടുപോകാത്തവ. നമ്മൾ ഒരിക്കലെങ്കിലും ആകാശത്തെ നക്ഷത്രങ്ങളോടോ അല്ലെങ്കിൽ പാറി നടക്കുന്ന ഒരു ശലഭത്തോടോ കൂട്ടുകൂടിയിട്ടുണ്ടോ? ഒരു മരത്തണലിൽ വെറുതെ ഇരുന്ന് കാറ്റിൻ്റെ സംഗീതം ആസ്വദിച്ചിട്ടുണ്ടോ? മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പ്രകൃതി മാത്രമാണ് യാതൊരു ഉപാധികളുമില്ലാതെ നമ്മളെ ആശ്വസിപ്പിക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാവുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും സ്നേഹവും അംഗീകാരവും പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിരാശരാകുന്നത്. എന്നാൽ മനുഷ്യരിൽ നിന്ന് മാറി ഏകാന്തത ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ ആർക്കും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഏകാന്തത എന്നത് ഒരൊറ്റപ്പെടലല്ല, അത് ആക്ച്വലി ഒരു കണ്ടെത്തലാണ്. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന നിമിഷം. ഇഷ്ടമുള്ള ഒരു പുസ്തകം വായിക്കുമ്പോഴോ ആരുമില്ലാത്ത ഒരു വഴിയിലൂടെ വെറുതെ നടക്കുമ്പോഴോ കിട്ടുന്ന ആ ഒരു സമാധാനം, അതൊരു പക്ഷേ മറ്റൊരു മനുഷ്യനും നമുക്ക് തരാൻ കഴിയുന്നവരില്ല. നമ്മൾ നമ്മുടെ തന്നെ ഏറ്റവും മികച്ച സുഹൃത്താകുമ്പോൾ മറ്റുള്ളവരുടെ അവഗണനകൾ നമ്മളെ ബാധിക്കാതെയാകും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പലപ്പോഴും നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഒരു മനുഷ്യനെയാണ് തിരയുന്നത്. എന്നാൽ അവരത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ആ സമയങ്ങളിൽ ഒന്ന് പെയ്യുന്ന മഴയോട് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തിരമാലകളോട്, വീശുവടിക്കുന്ന കാറ്റിനോടൊക്കെ? അവയൊന്നും ഒരിക്കലും നമ്മളെ വിലയിരുത്തില്ല, ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഇനി നമ്മുടെ രഹസ്യങ്ങൾ മറ്റാരോടും പറയുകയുമില്ല. എത്ര കേട്ടാലും അവയ്ക്ക് മടുക്കുകയുമില്ല. മനുഷ്യരിൽ മാത്രം ഒതുങ്ങാതെ ഈ വിശാലമായ പ്രപഞ്ചത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്തു വെക്കുമ്പോൾ നമ്മുടെ വേദനകളുടെ തീവ്രത കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ചം മുഴുവൻ നമ്മളെ കേൾക്കാൻ കാത്തു നിൽപ്പുണ്ട് എന്ന തിരിച്ചറിവാണ് ലൈഫിലെ ഏറ്റവും വലിയ ആശ്വാസം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മളോട് തന്നെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കാനും അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നോർത്ത് വിഷമിക്കാനും നമ്മൾ ഒരുപാട് സമയം കളയാറുണ്ട്. ആ സമയം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വെച്ച് നോക്കി നമുക്ക് സ്വന്തമായി ഒരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമില്ലേ? അത് ചിലപ്പോൾ വെറുതെ വണ്ടിയെടുത്ത് എങ്ങോട്ടെങ്കിലും പോകുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതാകാം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സ്നേഹവും സമയവും നമ്മളിലേക്ക് തന്നെ കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയുണ്ട്. മറ്റുള്ളവരുടെ സപ്പോർട്ടിന് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിറവേറ്റി പോയി തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അവിടെ മനുഷ്യരുടെ അസാന്നിധ്യം നിങ്ങളെ വേദനിപ്പിക്കില്ല. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ ജീവിതം ഒരു വലിയ ട്രെയിൻ യാത്ര പോലെയാണ്. ആ യാത്രയിൽ ഒരുപാട് പേർ നമ്മുടെ കൂടെ കയറും. ചില മനുഷ്യർ പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിപ്പോവും. ഇനി മറ്റു ചിലർ കുറച്ചുകൂടി ദൂരം നമ്മുടെ കൂടെ വരും. പക്ഷേ അവരാരും നമ്മുടെ കൂടെ യാത്രയുടെ അവസാനം വരെ ഉണ്ടാകണമെന്നില്ല. ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയവരെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ പുറത്ത് ജനാലയിലൂടെ കാണുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ മിസ് ചെയ്യും. മനുഷ്യർ വരും പോകും, അതൊക്കെ ഈ യാത്രയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ നമുക്ക് ആരോടും ഒരു പരാതികളും ഉണ്ടാകില്ല. അവരിലേക്ക് മാത്രം ചുരുങ്ങാതെ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ യാത്രയിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മനുഷ്യരിൽ മാത്രം ഒതുങ്ങരുത് എന്ന് പറയുമ്പോൾ മനുഷ്യരെ സ്നേഹിക്കരുത് എന്നല്ല അർത്ഥം. സ്നേഹിക്കുക, പൂർണ്ണ മനസ്സോടെ എല്ലാവരെയും സ്നേഹിക്കുക. എന്നാൽ ആരെയും നിങ്ങളുടെ ലോകത്തിൻ്റെ കേന്ദ്രബിന്ദു ആക്കാതിരിക്കുക. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർ വരും പോകും, അത് പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. നിങ്ങളുടെ ലോകം വളരെ വലുതാണ്. അതിൽ പുസ്തകങ്ങളുണ്ട്, പ്രകൃതിയുണ്ട്, സംഗീതമുണ്ട്, എല്ലാത്തിനുപരി നിങ്ങളുണ്ട്. മനുഷ്യർക്കപ്പുറത്തേക്ക് ചിറകുവരിക്കാൻ നിങ്ങളുടെ മനസ്സിന് കഴിയുമ്പോൾ പിന്നെ ഒരു വേർപാടിനും നിങ്ങളെ തളർത്താനാകില്ല. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.